0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, മിഥുനം 25, 2026 ജൂലൈ 9 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്ത. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നും ഭക്ഷണയോഗ്യം ആകണമെന്നുമില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യരും. കാണുമ്പോൾ മധുരമായി സംസാരിക്കുമെങ്കിലും മനസ്സിലും പ്രവൃത്തിയിലും ചിലർ കയ്പ് നിറഞ്ഞവർ തന്നെയായിരിക്കും. അവരെ കണ്ടെത്തുവാൻ സ്വയം ശ്രമിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ, ഉച്ചയ്ക്ക് 3:30 ജനപദം, വൈകുന്നേരം 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ്ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6

0: 3:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 9 ജൂലൈ. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകൃതമായതും ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതും വന്യജീവി ബോർഡ് സിംഹത്തെ രാജ്യത്തിന്റെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തതുമൊക്കെ ഒരു 9 ജൂലൈ. ജൂലൈ 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 9 ജൂലൈ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകൃതമായത് 1875 ജൂലൈ 9. രാജസ്ഥാനി വ്യവസായിയായിരുന്ന പ്രേംചന്ദ് റോയ്ചന്ദ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ഥാപിച്ചത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജിന്റെ നേതൃത്വം സ്വീകരിച്ചത് 1944 ജൂലൈ 9. 1951 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. വന്യജീവി ബോർഡ് സിംഹത്തെ രാജ്യത്തിന്റെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തത് 1969 ജൂലൈ 9. 1972 വരെ സിംഹമായിരുന്നു രാജ്യത്തിന്റെ ദേശീയ മൃഗം. 1973 കടുവ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതു മുതൽ അത് ബംഗാൾ കടുവയായി പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയൻ ഭൂഗർഭ അണുപരീക്ഷണം നടത്തിയത് 1972 ജൂലൈ 9. ജൂലൈ 9 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ 42 അംഗരാജ്യങ്ങൾക്കായി തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന് ഒരു ഫണ്ട് സൃഷ്ടിച്ചത്. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് കോവിലൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാണശ്ശേരി വട്ടോംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1923 ജൂലൈ 9 അദ്ദേഹം ജനിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. AI അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17th കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്രസിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു

0: വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് KU ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി, മൂഴിക്കര, ഇരിട്ടി, വിളമന, കൊട്ടിയൂർ, വെങ്ങലോടി, ആലക്കോട്, പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേടു സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ

0: സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ എൽ ടി സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ കെ കെ രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക റിചാജ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം, റേഡിയോ സന്തുലം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
4: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നതെന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശു വികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക ദീർഘദൂര

ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട്

0: 0.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ജൂലൈ 13 മുതൽ സെപ്റ്റംബർ 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 3 വരെയാവും.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20 ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശപ്പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
3: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് US പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാത്തയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന 8 ഇടം പിടിച്ചത്. 36 ശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരും.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി.

0: അഡ്വാൻസ് ലാബ്സ് മോഡേൺ ക്യാമ്പസ് കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447603 9400789 9400
1: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രഹാതുരതി ഉണർത്തുന്ന ഗ്രാമവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗി എന്ന പരിപാടിക്ക് പ്രിയ ശ്രോതാക്കൾ നൽകി വരുന്ന ഈ പിന്തുണയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്നെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഗ്രാമീണ ജീവിതത്തിന്റെ ഒരുപിടി ഓർമ്മകളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഗ്രാമഭംഗി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ചിലതൊക്കെ എന്റെ അനുഭവങ്ങളുമാണ്. അതിലെന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രാമവും ഈ ഗ്രാമഭംഗിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. വേനൽ അവധിയിലാണ് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് യാത്ര പോകുന്നത്. അവിടെയുള്ളതെന്തും എനിക്കിഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അകലെ എവിടെയോ പായുന്ന ട്രെയിനിന്റെ ശബ്ദം, സദാ വീട്ടുകാരെ പോലെ വരുന്ന കരിയിലക്കിളികളുടെ ശബ്ദം, മുളങ്കാട്, കാവുകൾ, പുഞ്ച, കുളം, അങ്ങനെ പലതും. ആ അവധിക്കാലത്തിന് ദീർഘായുസായിരുന്നെങ്കിലെന്ന് കുട്ടിക്കാലത്ത് വെറുതെ ചിന്തിക്കുമായിരുന്നു. വലിയ പുരയിടങ്ങൾക്ക് നടുവിലായാണ് മിക്ക വീടുകളും. അന്ന് മതിലുകൾ ഉണ്ടായിരുന്നില്ല. തെച്ചി, ചെമ്പരത്തി, മൈലാഞ്ചി മുതലായവ കൊണ്ട് നിർമ്മിച്ച വേലികൾ, പിന്നെ വേലിപ്പത്തലുകൾ അങ്ങനെ കാണാറില്ല. പകരം മറ്റൊരു ചെടി അതിനായി ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേര് വ്യക്തമല്ല, പക്ഷേ അതിന്റെ കായകൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്നു. നാലുപാടും വേലി ഉണ്ടായിരുന്നെങ്കിലും അയൽപ്പക്കത്തെ ഓരോ വീട്ടിലോട്ടും ഒരു വാതിലുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിലും ചില വീടുകളിൽ മണ്ണെണ്ണ വിളക്ക് തന്നെയായിരുന്നു ശരണം. മണ്ണെണ്ണ വിളക്കിൽ സന്ധ്യയ്ക്ക് മുൻപ് മണ്ണെണ്ണ നിറയ്ക്കുന്നത് ഒരു പ്രധാന ജോലിയുമായിരുന്നു. കൊതുക് തിരിക്ക് പകരം ആഞ്ഞിലിച്ചക്കയുടെ തിരി ഉപയോഗിക്കുമായിരുന്നു. അടുക്കള വാതിൽ തുറന്നാൽ പുഞ്ചയിൽ നിന്ന് കാറ്റ് വീശിക്കൊണ്ടിരിക്കും. നല്ല സുഖമാണ്. പിന്നെ പുഞ്ചയ്ക്കപ്പുറത്ത് വിശാലമായ ചെമ്മൺപാത. ക്ഷേത്രത്തിലെ ജീവിതയൊക്കെ ആ വഴി പോകുന്നത് വീട്ടിൽ നിന്നാൽ കാണാം. എവിടെ നോക്കിയാലും നിറയെ പുഞ്ചയും കാവുകളും കുളവുമൊക്കെ നിറഞ്ഞു നിന്ന ഗ്രാമമായിരുന്നു അത്. ചക്ക, പേരയ്ക്ക, മാമ്പഴം, അമ്പഴം, കമ്പിളി നാരങ്ങ, മൾബറി തുടങ്ങി വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ അവിടെ ഇവിടെയായി യഥേഷ്ടം കായ്ച്ചു നിൽക്കുമായിരുന്നു. പിന്നെ നല്ല പഴുത്ത കുടംപുളിക്കുള്ളിലെ മധുരമുള്ള അരി വായിലിട്ട് വെറുതെ നുണയുന്നതും രസകരമായിരുന്നു. കുരു വിഴുങ്ങാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശവും ഒപ്പമുണ്ടായിരിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അത്രമേൽ പ്രിയപ്പെട്ട ഓർമ്മകളും വേനലവധിക്കാലത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത്. കളിക്കാൻ നിറയെ കൂട്ടുകാരുണ്ടാകും. കളിയൊക്കെ കഴിഞ്ഞ് കണ്ടത്തിൽ വിശ്രമിക്കാം. തൊട്ടടുത്തുള്ള കുളം കുറച്ചാഴമുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഞങ്ങൾക്ക് അത്രയേറെ ആവേശമായിരുന്നു. ഒളിച്ചുകളി, മണ്ണിൽ കുഴിയുണ്ടാക്കി കളിക്കുന്നത്, കള്ളനും പോലീസും തുടങ്ങിയവയായിരുന്നു പ്രധാന വിനോദങ്ങൾ. പിന്നെ നല്ല ഉണങ്ങിയ കരിയിലകൾ പെറുക്കിയെടുക്കുന്ന ഉത്തരവാദിത്വവും കുട്ടികൾക്കായിരുന്നു. തീ കത്തിക്കുന്നതിനായിരുന്നു ഇത്. മുറ്റത്ത് പുഷ്പങ്ങളുടെ നിത്യവസന്തമാണ്. പിച്ചി, മുല്ല, നാലുമണി, ചെമ്പകം, ഗന്ധരാജൻ, ഇലഞ്ഞി, മഞ്ഞ കോളാമ്പി തുടങ്ങി അങ്ങനെ പോകുന്നു ആ നിര. കരിയിലക്കിളികളുടെ ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ബാല്യം, പഞ്ചാര മണ്ണിൽ വീണ മഞ്ചാടി മണികൾ എന്നും ആ കുട്ടിക്കാലത്തെ ആകർഷിച്ചിരുന്നു. വർണ്ണവസന്തമായിരുന്ന ചെമ്പോട്ടി മരങ്ങളും അങ്ങനെ തന്നെ. മാവോ പേരയോ പോലെ ദൂരത്തല്ല ചെമ്പോട്ടിപ്പഴം. കുട്ടികൾക്ക് കയ്യെത്തി പറിക്കാവുന്ന അടുത്ത് ചെമ്പോട്ടികൾ പൂവിട്ടു. അതാണ് അവയുമായുള്ള സൗഹൃദത്തിന് കാരണം. അവിടെ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. വീടുകൾ തമ്മിലുള്ള ദൂരം മനുഷ്യർക്കിടയിൽ കുറവായിരുന്നു. ഒരാളുടെ ദുഃഖത്തിൽ മറ്റുള്ളവരും പങ്കുകൊണ്ടു, അതുപോലെ സന്തോഷത്തിലും. എന്ത് വിശേഷം വന്നാലും ഏവരും ഒരുമിച്ച് കൂടിയിരുന്നു. ആഘോഷത്തിന്റെ രാത്രികൾ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടി പ്രിയങ്കരങ്ങളായി. രാത്രിയിൽ നല്ല നിലാവുണ്ടെങ്കിൽ മുറ്റത്ത് എല്ലാവരും ഒരു പായ വിരിച്ചിരിക്കും. പഴയ തലമുറക്കാർ ഇളം തലമുറക്കാർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കും. അതിൽ ജീവിതാനുഭവങ്ങളും ഉൾപ്പെടും. പിന്നെ വീരസാഹസ കഥകളും ഉണ്ടായിരിക്കും കേട്ടോ. മഴ പെയ്താൽ പുഞ്ച നിറയെ വെള്ളമായിരിക്കും, നിറയെ മീനും ഉണ്ടാകും. രാത്രി സമയത്ത് ചിമ്മിനിക്കിടയിലൂടെ വെട്ടുന്ന ഇടിമിന്നലുകളെ അന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. മഴയില്ലാത്തപ്പോൾ ഓടിനൊപ്പം പാകിയ സ്ഫടിക കഷ്ണത്തിലൂടെ ആകാശത്തെ നോക്കാൻ കൗതുകമാണെങ്കിൽ, ഇടിമിന്നലുള്ളപ്പോൾ അത് ഭയമായി മാറി. ഓടുകൾക്കിടയിലൂടെ അനുവാദം കൂടാതെ അകത്തേക്ക് വരുന്ന മഴത്തുള്ളികളെ അടുക്കളയിലെ ചരുവങ്ങളും പാത്രങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവയ്ക്കായി എല്ലാ മനുഷ്യരും ഒഴിഞ്ഞുകൊടുത്തു. അന്ന് അനുഭവിച്ചിരുന്ന പരിമിതികൾക്ക് ഇന്ന് എത്ര മധുരമാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ ഇതൊന്നും ഓർക്കാനേ സാധിക്കുന്നില്ല. അടുക്കളയിലെ കൽച്ചട്ടികൾക്കും ഓർമ്മയിൽ നല്ല ഗന്ധമാണ്. ഒരെണ്ണം തുറന്നാൽ നല്ല കൊത്തിയൂറുന്ന പുളിശ്ശേരിയുടെ മണം, മറ്റൊന്നിൽ നല്ല രുചിയുള്ള അവിയലിന്റെ. ഓർക്കുമ്പോഴേ ചിന്തകൾ രുചിയുടെ ചരട് പൊട്ടിക്കാറുണ്ട്. ഒരു ജെൻസി കാലഘട്ടത്തിൽ ജനിച്ച എനിക്ക് ഇതൊക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഇന്നത്തെ ഗ്രാമഭംഗിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചതാണ്. ആ ഓർമ്മകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ആ ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഗ്രാമഭംഗിയുടെ ഇന്നത്തെ അധ്യായം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 weeks മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ

നമസ്കാരം, ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4, മൊബൈൽ 09-46-20-27-60.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസം.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കഥകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: ഇത്തിരി നേരം പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
10: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
10: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ.

0: നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ സ്നേഹത്തിൻ്റെ ഈ ഒരു പ്രഭാതം കൂടുതൽ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത് പ്രീത ടീച്ചറുമാണ്. ഞങ്ങൾ ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ് രാവിലത്തെ ഈ ഒരു പ്രഭാതം നിങ്ങൾ കൂടി മനോഹരമാക്കി എടുക്കാനായിട്ട്. അല്ലേ പ്രീത ടീച്ചർ?
1: അതെ. ബീന, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വോം ഗുഡ് മോർണിംഗ്. അല്ലേ, ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ നമ്മൾ ആശംസിക്കുകയാണ്. അപ്പം മഴയും വെയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറുക്കൻ്റെ കല്യാണം ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിൽ വരും, അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിന്നെ മഴ പെയ്യും. ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ.
0: അപ്പം എന്ത് കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞാലും ശരി തന്നെ, നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് അല്ലേ ടീച്ചറെ. കാലാവസ്ഥകൾ ഏതും മാറിപ്പോയിക്കോട്ടെ, പക്ഷെ ശ്രോതാക്കളുടെ മെസ്സേജിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മെസ്സേജ് അയക്കാനുള്ള ഒരു വാട്സാപ്പ് നമ്പറുണ്ട്, അത് പറയാം. 8848557 5. അപ്പോൾ മെസ്സേജുകളൊക്കെ പെട്ടെന്ന് പോരട്ടെ, ഞാനും പ്രീത ടീച്ചറും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്.
1: അതെ അതെ അതെ. നിങ്ങളുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ഉണ്ടാകും, ആ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സെലിബ്രേഷൻസ്, വെഡിങ് ആനിവേഴ്സറീസ്, ബർത്ത്ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒക്കെ ഞങ്ങളെ അറിയിക്കൂ, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം.
0: അതെ, നമുക്ക് സന്തോഷവും സംഗീതവും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകാം അല്ലേ.
1: അതെ അതെ. അപ്പോൾ ബീന, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പോസിറ്റീവ് തോട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ തളർന്നു പോകാറുണ്ട്. അത് മാത്രമല്ല, ചില ആളുകൾ നമ്മളെങ്ങനെ തളർത്താനായിട്ടിങ്ങനെ വരും. നമ്മളെ നമ്മളുടെ നെഗറ്റീവ്സ് മാത്രം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്താലും അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നമ്മളെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ ഒന്ന് പുറകോട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കാൻ പേർപ്പസ്ലി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ.
0: നമ്മുടെ വീക്ക്നെസ് എവിടെയാണോ അവിടെ ഇങ്ങനെ തേടി
1: പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ നിരാശകളെ, അതായത് ഡിസപ്പോയിൻമെൻറ്റ്സിനെ സ്വീകരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി നിരാശരാകും. ഓ, ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും. അപ്പം നമ്മളെ അങ്ങനെ നിരാശരാക്കുന്നതോ വ്യക്തികളോ സംഭവങ്ങളോ ഒക്കെ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് അങ്ങനെ നിരാശരായി പോയാൽ അവർ വിജയിച്ചു എന്നാണ്. അപ്പോൾ അവരെ ഒരിക്കലും നമ്മൾ വിജയിക്കാൻ അനുവദിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷ തകരുമ്പോൾ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതുന്നു. പക്ഷെ പലപ്പോഴും തകർന്ന പ്രതീക്ഷകളാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കി അല്ലേ പുതിയ തുടക്കങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പം എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തരില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ, നമുക്ക് അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇരിക്കുന്നവർ നമ്മളോട് ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ സംസാരിക്കണം, നമ്മളെ ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഇതൊന്നും പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പക്ഷേ നമ്മളെന്ത് വേണം, തളരാതെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകണം. ഒരിടത്ത് നിന്ന് അല്ല, മറ്റൊരിടത്ത് നിന്നാണെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടും. നമ്മളങ്ങനെ ആഗ്രഹിക്കണം എന്നാണ് നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളോടെ നിൽക്കും, പ്രകൃതി തന്നെ നമ്മളോടൊപ്പം നിൽക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും തളരാതെ മുന്നോട്ട് ഇങ്ങനെ നടന്നാൽ നമ്മൾ അർഹിക്കുന്നതിലേക്കുള്ള വഴി അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ തുറന്നു തുറന്നു വരും. നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും ഡിസപ്പോയിൻമെൻറ്റ്സിനെ സ്വീകരിക്കാൻ പഠിക്കണം.
0: പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നാണ് പറയാറുള്ളത് അല്ലേ. പരാജയപ്പെട്ടു എന്ന് കരുതി അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ തോറ്റു പോകാതെ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം.
1: അതെ അതെ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ശ്രോതാക്കൾ എല്ലാവരും ഇന്ന് രാവിലെ തന്നെ ജിൽജിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നിരാശയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ വിഷമമായിട്ടോ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ താൽക്കാലികം മാത്രം, അതൊക്കെ വിട്ടിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യൂ, നമുക്ക് മെസ്സേജ് അയക്കൂ, നമുക്കിങ്ങനെ രസകരമായിട്ട് ഇങ്ങനെ പോകാം. അതോടുകൂടി 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ ആയിക്കോളും അല്ലേ. ഞങ്ങളോട്
0: ശ്രമിക്കേണ്ട
1: കാര്യമൊന്നുമില്ല, എല്ലാം ടെമ്പററിയാണ്. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് അപ്പോഴേ വിട്ടേക്കുക. ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ മൗനം പാലിക്കുക. ചില ആളുകളുണ്ട് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെ ആർഗ്യൂ ചെയ്ത് ജയിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അതിന് പകരം പറഞ്ഞ് പകരം പറഞ്ഞ് നമ്മൾ അതിനെക്കാട്ടിലും, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ആ മറ്റേ എതിർ നിൽക്കുന്ന ആളിങ്ങനെ ആഗ്രഹിക്കും നമ്മൾ എന്തെങ്കിലും ഒന്ന് മിണ്ടാനായിട്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മൾ ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇവരെന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ അയാൾ ഇങ്ങനെ വാച്ച് ചെയ്യും. അപ്പം നമ്മൾ കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ അതിനെയൊക്കെ നേരിടാനായിട്ട്. അപ്പം എല്ലാവരും ഞാൻ മോട്ടിവേറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ടീച്ചറുടെ ഈ വാക്കുകൾ എല്ലാവരും ഒന്ന് ഉണർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീത ടീച്ചർ പറഞ്ഞ ഈ വാക്കുകൾ എത്രത്തോളമാണ് മോട്ടിവേറ്റ് ആയത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനൊരാഗ്രഹമുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8844558785. അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ടീച്ചറെ, ഇന്ന് ജൂലൈ 9 അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് വയനാട്ടിൽ നടന്നൊരു ദുരന്തം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സോണുകളായിട്ട് തിരിഞ്ഞ് 5 പേരെ കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഒരു ഈ സംഭവം നടന്ന സ്ഥലത്ത് ഉള്ള അന്വേഷണവും അല്ലെങ്കിൽ അവിടുത്തെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വാർത്തകളിലൂടെ നമ്മുടെ ശ്രോതാക്കൾ അതൊക്കെ വായിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് മഴയോടൊപ്പം വരുന്ന ഈ ഒരു ദുരന്തങ്ങളെ നേരിടാനും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനും ഒക്കെ നമ്മൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു ഇത് തരുന്നത് അല്ലേ. ഇപ്പം വയനാട്ടിൽ കഴിഞ്ഞ വർഷം

0: ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ആരും മറന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത്.
1: തുരങ്കപാതയുടെ നിർമ്മാണമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്.
0: അതെ അതെ അതെ. അപ്പൊ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു പാരിസ്ഥിതിക പഠനമൊക്കെ നടത്താതെ ചെയ്തതിന്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇനിയും അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അതിനൊക്കെ കുറച്ചും കൂടി എന്താണ് പഠനങ്ങളൊക്കെ നടത്തി വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെ ബീന? അപ്പോൾ നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു നമുക്കൊരു ഗാനം ആസ്വദിക്കാനുള്ള സമയമായി തോന്നുന്നു. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പോൾ ബ്രേക്ക് സമയത്ത് നമുക്ക് നല്ല മനോഹരമായൊരു ഗാനം കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ടീച്ചറേ, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു.
8: വിശേഷം പറയുന്നതിന് മുമ്പായിട്ട് ബീന, നമ്മുടെ ശ്രോതാക്കളെ നമുക്കൊന്ന് ജിൽജിലാക്കണമെങ്കിൽ നമ്മുടെ ഒരു കുസൃതി ചോദ്യം അങ്ങോട്ട് ചെല്ലണം.
7: ടീച്ചർ ഫസ്റ്റ് ലിങ്കിൽ തന്നെ അവരിങ്ങനെ ജിൽ ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ടീച്ചർ അതുപോലുള്ള ഒരു മോട്ടിവേഷൻ അല്ലേ അവർക്ക് ഇങ്ങനെ നൽകിയിരിക്കുന്നത്.
8: അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ, അവരപ്പോൾ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കും. അപ്പൊ ആ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വരുമ്പോഴെല്ലാം ടീച്ചർ സൺഗ്ലാസ് വെച്ചിട്ടാണ് വരുന്നത്. സാധാരണ നമ്മൾ സൺഗ്ലാസ് വെക്കുന്നത് സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോകുമ്പോഴാണ്. ഇതങ്ങനെയല്ല, ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വരുമ്പോഴെല്ലാം ടീച്ചർ സൺഗ്ലാസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ടീച്ചർ സൺഗ്ലാസ് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ കുസൃതി നിറഞ്ഞ ഒരു ഉത്തരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും വളരെ കുസൃതിയോടുകൂടി ഒരു ഉത്തരം ഇങ്ങോട്ട് സെൻഡ് ചെയ്തോളൂ. 8848558785 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് കുസൃതി ഉത്തരങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ.
7: ഇങ്ങനെ നിങ്ങൾ ജിൽ ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ. നെഗറ്റീവിനെ എല്ലാം മാറ്റി നിർത്തി പോസിറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ടീച്ചർ വന്ന് പറഞ്ഞപ്പോ തന്നെ അവരെല്ലാരും പോസിറ്റീവ്
8: ആയി ആയി എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ കാര്യം മാത്രം ആലോചിക്കുക, നാളെ നമ്മൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ബീന, നമ്മൾ നേരത്തെ വയനാട് നടന്ന ആ ഒരു ദുരന്തത്തിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ആ തുരങ്കപാത നിർമ്മാണം നിർത്തിവെക്കും എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. പദ്ധതി തുടരണമോ എന്ന് വിശദ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ എല്ലാം ഈ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു കാഴ്ച, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു മീനാക്ഷി പുഴ ഒഴുകുന്നതും അല്ലെ, കുത്തിയൊലിച്ചിങ്ങനെ ഒഴുകുന്നതും അതിൻ്റെ മുകളിൽ ആ ഒരു ചെറിയ പാലത്തിലൂടെ ഒക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാണുമ്പോൾ ബീന, നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നവരെയാണ്
7: അല്ലേ.
8: അപ്പം നമ്മുടെ ഫയർഫോഴ്സുകാർ, പോലീസ്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ ഒക്കെ അവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ

0: ആ കുത്തി ഒഴുകുന്ന ആ ഒരു മീനാക്ഷി പുഴയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഇപ്പോൾ ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിറയെ വെള്ളമാണ്. അപ്പം അതിലൊക്കെ അവർ അവർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എന്നാൽ പോലും അവർ മനുഷ്യരല്ലേ അല്ലെ, എപ്പോ
1: വേണമെങ്കിലും
0: അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അവർ ഇതുപോലെയുള്ള വളരെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ എല്ലാ സഹോദരങ്ങളാണ് അവിടെ ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ നടത്തി അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ റേഡിയോ സാന്ത്വനത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് അല്ലേ. ഇതുപോലെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്, അപ്പോൾ അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ അവരെ ആരെയും അറിയാറില്ല അല്ലേ. ഇപ്പോൾ ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ അതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വലിയ പബ്ലിസിറ്റി കിട്ടുന്നവരാണ്. പക്ഷേ ഇന്ന് ഈ ഫയർഫോഴ്സിൽ ഇതുപോലെയുള്ള വളരെ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എത്ര പേരുടെ പേര് നമുക്കറിയാം. ഒരാളിന്റെ പേര് പോലും നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് അല്ലേ. അപ്പൊ ശരിക്കും അവരാണ് ഹീറോസ് എന്ന് പറയുന്നത്.
1: എത്രയെത്ര ജീവനുകളാണ് അവര് വീണ്ടും ഒന്ന് തിരിച്ചെടുക്കുന്നത് അല്ലേ. മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഓരോ ജീവനും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നത്. അപ്പൊ ആ ഒരു ജീവനെ, സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു തുനിഞ്ഞിറങ്ങുന്ന അവരുടെ മനസ്സിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണ് ടീച്ചർ പറയുന്നത് പോലെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും അവരെയാണ് നമ്മൾ എപ്പോഴും ബഹുമാനിക്കേണ്ടതും.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അപ്പം എന്തായാലും ആ കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു അവരെ കണ്ടെത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം
1: അല്ലേ.
0: തീർച്ചയായിട്ടും. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അതിപ്പോൾ കുറച്ച് വാർത്താ പ്രാധാന്യമൊക്കെ നേടി വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ PSC എക്സാമിനേഷൻ എഴുതിയ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഈ ഒരു കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ അല്ലേ, ഒരു 3 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ ഈ PSC അംഗങ്ങളായിട്ടൊരു 10-21 പേരൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അവര് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാട്ടിലും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും ശമ്പളം കൊടുക്കും, കാരണം അവർ അത്രയും വലിയ പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പണിയെന്ന് പറഞ്ഞാൽ അവരാരുടെ ആൾക്കാരാണോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള തിരിമറികളൊക്കെ നടത്തി അവിടെ ഇരിപ്പുണ്ട്.
1: അതെ, അത് ഒരുപാട് ഭയങ്കരമായിട്ട് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യാൻ പറ്റുള്ളൂ.
0: അതെ അതെ, അതിന് ശരിക്കും പറഞ്ഞ നല്ലൊരു ഇന്റലിജൻസ് എന്ന് പറയുന്ന ആവശ്യമാണ്. അപ്പം PSC ക്രമക്കേടുകളെ പറ്റിയുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ തീരുമാനമൊക്കെ വന്നെങ്കിലും എനിക്കിതിനകത്ത് അത്ര വലിയൊരു വിശ്വാസമൊന്നും വരുന്നില്ല. കാരണം ഇവരെല്ലാവരും കൂടി ഇനി എന്തൊക്കെ ആക്കി തീർക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. കാരണം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ വലിയ വലിയ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടും ശരിയായിട്ടുള്ള കള്ളന്മാരെ പിടിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും സുഖമായിട്ട് അവരവരുടെ വീടുകളിൽ ഇരിപ്പുണ്ടെന്നുള്ളതാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്.
1: പക്ഷേ ഇവിടെ നമുക്ക് ഇപ്പോൾ ഓർക്കാനുള്ളത് ഈ പറയുന്ന അന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ അല്ല, ഈ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് എങ്ങനെയാണോ അവർ കയറിയത്, കാരണം അവർക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. കാരണം അവരും അങ്ങനെ തന്നെയായിരിക്കും അവിടേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ ഇതിന്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്ത് എത്തിയിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്ത് അവർ അത്രത്തോളം ഉറക്കൊഴിഞ്ഞ് അവരുടെ ജീവനും ജീവിതവും ഒക്കെ അല്ലേ നാളത്തെ പ്രതീക്ഷകളിൽ ഇങ്ങനെ അർപ്പിച്ച് ജീവിക്കുന്ന എത്ര എത്ര എത്ര കുട്ടികളാണ് ഈ ഒരു ഫലവും കാത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഏൽക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഉദ്യോഗസ്ഥർ അവരോട് ചെയ്യുന്നത്. അത് എന്താ പറയണ്ടത്, ഒരു മനുഷ്യ ഇതാണ് പറയുന്നത്, മനുഷ്യത്വം ഇല്ലായ്മ എന്ന് പറയാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്.
0: അതെ അതെ. അപ്പോൾ ഇത്രയും വലിയ ശമ്പളവും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇത്രയും വലിയൊരു അഴിമതിയൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുകയാണ് പാവപ്പെട്ട കുട്ടികൾ, ഇതുപോലെയുള്ള സ്വാധീനങ്ങളൊന്നുമില്ലാത്ത കുട്ടികൾ. നമുക്ക് പിന്നെ എന്താണ് ഈ PSC എക്സാമിനേഷൻ എഴുതി അവരുടെ ഫലം കാത്തിരിക്കുകയാണ്.
1: അത് പൈസ കൊടുത്താണ് വീട്ടിൽ ഒരു പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിൽ പോലും പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് ഒരു ജോലി, അവരുടെ കുടുംബം നോക്കണമെന്നൊരു ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ആഹാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ തുകയിൽ നിന്നായിരിക്കാം അവർ ഈ പഠിക്കാനായിട്ട് പോകുന്നതും അവർ ആ ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ നിൽക്കുന്നതും. ആ ഒരു സ്ഥാനത്ത് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ എനിക്ക് കിട്ടും, അവർ അത്രയും മനസ്സിൽ അത്രയും ഇതായിട്ടായിരിക്കും നിൽക്കുന്നത്, ഞാൻ പരീക്ഷ എഴുതി ഞാൻ എനിക്കത് കിട്ടും എന്നുള്ള ഒരു നല്ലൊരു മനസ്സോടുകൂടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമുക്കത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരുമറി നടന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം അവർക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ
0: അതെ അതെ, വർഷങ്ങളോളമാണ് അവരിതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഓരോരുത്തരും എത്ര എത്ര വർഷങ്ങളാണ് PSC എക്സാംസ് എഴുതി കാത്തിരിക്കുന്നത്. ആ സമയത്താണ്

0: യാതൊരു അർഹതയും ഇല്ലാത്തവര്, ആ ക്വാളിഫൈഡ് പോലും അല്ലാത്ത ക്വാളിഫൈങ് എക്സാമിനേഷന് തോറ്റവർ വരെയാണ് പി എസ് സി പരീക്ഷയ്ക്ക് പാസ്സായി വലിയ വലിയ പോസ്റ്റുകളിലേക്ക് ഇരിക്കുന്നത്. അപ്പം ഇതിപ്പോ പ്രത്യേക ചില പരീക്ഷകളുടെ അഴിമതികളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ പോസ്റ്റ് ചെയ്തവരെ എല്ലാവരെയും പുറത്തിറക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു റാങ്ക് ലിസ്റ്റിലുള്ളവരെ വേണം അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലാതെ ഇതുപോലെ അഴിമതി നടത്തി കയറ്റി ഇരുത്തിയിരിക്കുന്നവരെ എല്ലാവരെയും താഴെ ഇറക്കിയിട്ട് ശരിക്കും അർഹരായിട്ടുള്ള കുട്ടികൾക്ക് തന്നെ അവിടെ പോസ്റ്റിങ് കൊടുക്കണം. ഇതെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമേ അല്ല. ഇപ്പം അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുമാകാം എന്നുള്ള ആ ഒരു രീതിയുണ്ടല്ലോ, അതിനൊക്കെ മാറ്റം വരുന്നത്. അത് ജനങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഇതിന് പ്രതികരിക്കേണ്ടുള്ളതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ജോലികളിൽ കയറുന്നവർ എപ്പോഴും യോഗ്യതയുള്ള ആൾക്കാരെയും സുതാര്യമായിട്ടും വേണം ഈ ഒരു ജോലിയിലേക്ക് എടുക്കാനെന്നാണ് സർക്കാരിന്റെ.
0: അതിനാണല്ലോ പി എസ് സി പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അതിനൊന്നും ഒരു വിലയില്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ ക്രമക്കേട് അന്വേഷിക്കാനായിട്ട് IG ആയിട്ടുള്ള അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 3-അംഗ സംഘത്തിനെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. അപ്പം വ്യാപകമായിട്ടുള്ള പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. അപ്പം അന്വേഷണത്തിനൊരു സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എത്രയും വേഗം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. അപ്പം ഗുരുതരവും വളരെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മൾ പത്രങ്ങളിലൂടെ അറിയുന്നതിനെക്കാട്ടിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ മന്ത്രിസഭ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടെടുത്ത് ഇനിയെങ്കിലും സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം.
1: അർഹതയുള്ള കൈകളിലേക്ക് തന്നെ.
0: നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉള്ളപ്പോഴാണ് നമുക്കത് ഏറ്റവും ഫീൽ ചെയ്യുന്നത് അല്ലേ. മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ വർഷങ്ങളോളം കാത്തിരുന്ന് ഇതുപോലെ നന്നായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ടും നമുക്ക് ജോലി കിട്ടുന്നില്ല, നമ്മളെക്കാട്ടിലും പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരാൾ പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആയി അവിടെ ജോലിയിലിരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് തോന്നിപ്പോകുന്നത് അല്ലേ. അപ്പം അത് എല്ലാ ഒരുപാട് പരീക്ഷകളിൽ ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. 4 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിരുന്നിട്ട് ഇതുപോലെയുള്ള അല്ലേ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോലും വാങ്ങിക്കാത്ത ശമ്പളവും വാങ്ങിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവർ അവിടെ ഇരുന്നുകൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: അപ്പോൾ ടീച്ചറെ, ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് അർഹതപ്പെട്ട കൈകളിലേക്ക് ആ ഒരു സ്ഥാനം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക്. അത് എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് തന്നെ എത്താനും നമുക്കിത് ഇതുപോലെ തന്നെ ഈ ലൈവിൽ പറയാനും കഴിയാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കാം.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബീന, നമുക്ക് ഒരു ബ്രേക്കിനുള്ള സമയമായി വരികയാണ്. അപ്പം നമ്മുടെ കുസൃതി ചോദ്യം നമ്മൾ കൊടുത്തിരുന്നു. അപ്പം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി പറയുകയാണ്. ഒരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വരുമ്പോൾ എപ്പോഴും സൺഗ്ലാസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ആ ടീച്ചർ ഈ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. വെറും ചോദ്യം എന്ന് പറയാൻ ഞാൻ പോരാ, കുസൃതി ചോദ്യമാണ്.
1: അത് മാത്രമല്ല, ടീച്ചർ ആദ്യം തന്നെ നിങ്ങളെയൊക്കെ ജിൽ ജില്ലായിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കുസൃതി ചോദ്യം കുസൃതിയായിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ നിങ്ങളെയൊക്കെ ആദ്യം തന്നെ ജിൽ ജില്ലായിട്ട് നിർത്തിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസറുകൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു എത്താം.
0: അതെ അതെ. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

ളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണക്കൊരു കൊച്ചുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് വലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: Freekick 90.4 FM 2026.
8: ഫ്രീകേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
7: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
8: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
7: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
8: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
7: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?

0: ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാണിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേര, അതുപോലെ തന്നെ ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹരിപ്രസാദ്. അപ്പോൾ ബീന, നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊരു അതായത് എഞ്ചിനീയറിംഗ് എക്സാമിനേഷനൊക്കെ പ്രവേശന പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു അറിയിപ്പാണ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഒന്നാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് www.ce.kerala.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ കിട്ടും. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഫീസ് 12 വൈകിട്ട് 4 ഓൺലൈനായിട്ട് അടയ്ക്കണം. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായിട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഹോം പേജിൽ വന്നിട്ടുള്ള വിശദ വിവരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ. നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തതാണ്, ആരെങ്കിലും കാണാതെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിച്ചതാണ്.
3: അങ്ങനെ തന്നെയാണല്ലോ ശ്രോതാക്കൾ, എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ടീച്ചറെ, അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ SSLC പ്ലസ് ടു പഠനം പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇത് 22 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ ഒരു പദ്ധതി ഉള്ളത്. അത് നമ്മുടെ പോലീസ്, കേരള പോലീസിന്റെ ഹോപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവർക്ക്. കാരണം 22 വയസ്സിന് താഴെയുള്ള ആർക്ക് വേണമെങ്കിലും, ഇപ്പം 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി തോറ്റുപോയവർക്കോ അല്ലെങ്കിൽ പ്ലസ് ടു എഴുതി തോറ്റുപോയവർക്കോ ഇനി എഴുതാൻ കഴിയില്ല എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ 31 മുൻപ്, അതായത് 9497900200 എന്ന നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അത് അവരവരുടെ ജില്ലയിൽ വെച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ പരിശീലനം ഉണ്ടാകുക. അപ്പോൾ വിദഗ്ധരായ അധ്യാപകർ ക്ലാസ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ മെൻറ്ററിംഗ് ഉണ്ട്, മോട്ടിവേഷൻ പരിശീലനങ്ങളുണ്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടികൾക്ക്, ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഈ പോലീസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 2025-26 അധ്യയന വർഷത്തിൻ്റെ ഭാഗമായിട്ട് 1671 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 1050 പേരാണ് ഉന്നത പഠനത്തിന് അർഹതരായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക അല്ലേ.
2: അല്ല, ഇപ്പൊ എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് പാസ്സാവാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യട്ടെ അല്ലേ.
3: പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ചിലപ്പോൾ റിസൾട്ട് വന്ന് പലർക്കും പുറത്ത് പറയാൻ ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇനി എന്ത് എന്നുള്ളത് ഇങ്ങനെ അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കും. അപ്പോൾ തുടർന്ന് പഠിക്കാൻ എനിക്ക് ഇനി കഴിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ഈ ഒരു പോലീസിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു പരീക്ഷയ്ക്ക് തോക്കുക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമൊന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെല്ലാം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാറുണ്ട്, അതിലൊരു പരാജയമായിട്ട് മാത്രം എടുക്കുക. നേരത്തെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തതുപോലെ ഡിസപ്പോയിൻമെന്റ്സിനെയൊക്കെ നമ്മൾ നേരിടാനായിട്ട് പഠിക്കണം. അത് സാരമില്ല, നമുക്കൊരു എക്സാമിനേഷന് നമുക്ക് വിചാരിച്ചതുപോലെ മാർക്ക് കിട്ടിയില്ല, നമ്മൾ പാസ്സായില്ല, പക്ഷെ അടുത്ത പരീക്ഷകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പാസ്സാവാം. പിന്നീട് ഉന്നത പഠനത്തിനൊക്കെ നമുക്ക് പോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതിനകത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള പദ്ധതികൾ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, കൂടുതൽ മുന്നോട്ട് പഠിക്കാം, പിന്നെയും കൂടുതലായിട്ട് ഉന്നത പഠനത്തിന് പോകാനായിട്ട് ക്വാളിഫൈഡ് ആകാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. പിന്നെ അതുപോലെ വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ഇവാലുവേഷൻ വന്നിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ പെൺകുട്ടികളാണ്. പണ്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതലും ആൺകുട്ടികളായിരുന്നു. അപ്പം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അപ്പോൾ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കുന്ന രാജ്യത്തെ 4-ാമത്തെ സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അപ്പം അത് നമ്മളെ പെൺകുട്ടികൾ പുളിയല്ലേ അല്ലേ?
4: ഞാനതിങ്ങനെ പറയാൻ വരുമായിരുന്നു, എവിടെയും പെൺകുട്ടികൾ പുളിയാണല്ലേ.
2: അപ്പൊ ക്ലാസ് നിറഞ്ഞിങ്ങനെ പെൺപട ഇരിക്കുകയാണ് അല്ലേ, ആൺകുട്ടികളൊക്കെ സന്തോഷമായി കാണും. അപ്പൊ ഇനി എനിക്കൊന്ന് കൂടുതൽ ആൺകുട്ടികൾ മുന്നോട്ട് വരുമെന്ന്
4: തീർച്ചയായിട്ടും വരും വരും വരും.
2: അപ്പൊ അങ്ങനെ നമ്മളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പേര് തയ്യാറാകുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ് അല്ലേ, പെൺകുട്ടികൾക്കെല്ലാം നല്ല പഠിച്ച് ജോലി വാങ്ങണം, ഇൻഡിപെൻഡന്റ് ആകണം, സിംഗിൾ ആയിട്ട് ജീവിക്കണം എന്നുള്ളവരാണ് കൂടുതലും. ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്, കൂടുതൽ ആൾക്കാർ ആ ഒരു കാറ്റഗറിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് അല്ലേ, നമ്മളിങ്ങനെ ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഒരു ഒരു സെൽഫ് റിലയൻറ്റ് ആവുക എന്ന് പറയും അതിന്. അപ്പൊ ആ ഒരു സെൽഫ് റിലയൻസിലേക്ക് പോവുക, സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ പെൺകുട്ടികളൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പെൺകുട്ടികളൊക്കെ ഒരു ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കല്യാണം കഴിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ കല്യാണം കഴിക്കണം, പക്ഷേ ആ കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കണം, എന്നിട്ട് നമുക്ക് നല്ല നമുക്ക് യോജിക്കുന്ന ഒരു പാർട്ണറിനെ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് വിവാഹം കഴിക്കാം. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിവാഹമായി ഒരിക്കലും ആരും മനസ്സിൽ വെക്കരുത്. അതിനെക്കാട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ചില പെൺകുട്ടികളെ അങ്ങനെ അങ്ങ് മൗൾഡ് ചെയ്ത് കളയും വീടുകളിൽ. ഇപ്പോൾ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെ പലപ്പോഴും നമുക്ക് കാണാം, പേരൻസ് ഇങ്ങനെ പറയും അവർക്ക് ഇനിയിപ്പോൾ വിവാഹാലോചനയൊക്കെ. അപ്പോൾ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തന്നെ ഇടയ്ക്ക് പഠിത്തമൊക്കെ നിർത്തിയിട്ട് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പെൺകുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും അവരുടെ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ധൈര്യവും ഒക്കെ എല്ലാ വീടുകളിലും കാണിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വേണം, നിങ്ങൾ ആദ്യം സെൽഫ് റിലയൻ്റ് ആവുക, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആലോചിക്കുക അല്ലേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് നിറഞ്ഞ പെൺപടയെ കണ്ടപ്പോൾ ഭയങ്കര
3: സന്തോഷമായി അല്ലേ. അപ്പൊ അവരിങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ്, അവർ ആരുടെ മുന്നിലും കൈ നീട്ടില്ല അല്ലേ. അപ്പൊ സ്വന്തമായിട്ട് ഒരു ജോലി, സ്വന്തമായിട്ട് ഒരു ഇൻകം കണ്ടെത്തുക എന്നുള്ളത് ഇന്നത്തെ പെൺകുട്ടികളിൽ പലരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവർക്ക് വിവാഹത്തെക്കാൾ ഉപരി സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇന്നേറെ ഇഷ്ടപ്പെടുന്നത് എല്ലാ പെൺകുട്ടികളും. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് കുട്ടിക്കാലത്തായാലും അതുപോലെ തന്നെ യൗവനത്തിലായാലും ശരി തന്നെ നമ്മുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിനോട് കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നതിനേക്കാൾ അല്ലേ സ്വന്തമായ ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും.
2: നമുക്ക് ആ ഒരു ജീവിതത്തിനെ നേരിടാനുള്ള ഒരു വലിയ കോൺഫിഡൻസ് ആണത്. നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട് എന്നുള്ള കാര്യം, നമ്മൾ ഒന്നുകിൽ ഒരു ജോലി ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതാണ്. കാരണം നമ്മൾ ഒരു ഓരോ ഘട്ടങ്ങളാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് അവിടെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. വിവാഹത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ, അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ പലരുടെയും അനുവാദം നമ്മൾ പല കാര്യങ്ങൾക്ക് മേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ അനുവാദം തന്നില്ലെങ്കിൽ പിന്നെ അത് പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ സേഫ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ പെൺമക്കൾ എല്ലാവരും ഇത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു.
3: പറഞ്ഞപ്പോൾ ടീച്ചറിലെ ഒരു മാതൃത്വം ഉണർന്നു, ടീച്ചറിലെ ഒരു അധ്യാപിക ഉണർന്നു അല്ലേ. ആ ഒരു വാക്കുകളാണ് ടീച്ചറിൽ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞത്.
2: അതെ,
3: ടീച്ചർ അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാവരും ഒന്ന് ഇത് ഈ ഒരു വാക്കുകളൊന്ന് കേട്ട് നോക്കുക, എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക അല്ലേ.
2: അപ്പൊ
3: ടീച്ചറെ, നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ മെസ്സേജുകൾ വരുന്നതിന് മുമ്പ് നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ഒന്നുകൂടി,
2: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ടീച്ചർ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വന്നപ്പോൾ സൺഗ്ലാസ് വെച്ചിട്ടാണ് വന്നത്. അപ്പൊ എപ്പോഴും ടീച്ചർ സൺഗ്ലാസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ സണ്ണിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഈ സൺഗ്ലാസും വെച്ച് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ ടീച്ചർ വന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പൊ നല്ല കുട്ടികളൊക്കെ ആൻസർ അയച്ചിട്ടുണ്ട്.
4: കുട്ടി എന്തായാലും ആൻസർ അയച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും ടീച്ചറുടെ നല്ല കുട്ടികളൊക്കെ കുറേ പേര് ആൻസറുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആൻസറുകൾ അയക്കാൻ ആഗ്രഹിക്കുന്നവർ ദാ 8848555 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ രാവിലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ മുതൽ നല്ല പാട്ടുകൾ കേൾപ്പിച്ച ടെക്കിന് പ്രത്യേക താങ്ക്സും ഒരു ലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ സോങ്സ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈവിൽ ഒരു അടിച്ചുപൊളി പാട്ടിട്ട് ചമയത്തിലെ അൻവിക്കടപ്പുറത്ത് എന്നുള്ള പാട്ടിടാൻ പറഞ്ഞു. നമ്മളത് പാട്ടിട്ട് കേൾപ്പിച്ചു, നമ്മളും അടിച്ചു പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. രാജൻ ചേട്ടൻ ആ പാട്ട് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഉത്തരം അറിഞ്ഞൂടാ,
2: ഒന്ന് ആലോചിച്ചു നോക്കൂ.
4: ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ആ സൺഗ്ലാസ് എടുത്ത് കളഞ്ഞേനെ.
2: ടീച്ചറിന് ഇരിക്കാൻ പറ്റത്തില്ല, ആ കുട്ടിയുടെ മുന്നിൽ ഇരിക്കണമെങ്കിൽ സൺഗ്ലാസ് വെച്ചേ പറ്റൂ, അതാണ് നമ്മുടെ ചോദ്യം.
4: എങ്കിലും രാജചേട്ടൻ എടുത്ത് കളയുമായിരുന്നു കേട്ടോ, ഉറപ്പായിട്ടും എടുത്ത് കളയുമായിരുന്നു എന്നാണ് രാജചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വനജ ചേച്ചി അയച്ചിട്ടുണ്ട്, സാന്ത്വനം കുടുംബത്തിനും ശ്രോതാക്കൾക്കും നല്ല ഒരു സുപ്രഭാതം നേരുന്നു. പ്രീത ടീച്ചറെ സുഖമാണോ?
2: ആ സുഖമാണ്.
4: എന്റെ മോളും PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതാൻ ഭയങ്കര മടിയാണ്. ശരിക്കും അതൊരു നൊമ്പരപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.
2: ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട്, അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവസാന നിമിഷം വരെ കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോകുന്നത്.
4: ഈ പറയുന്നത് പോലെ ടീച്ചറെ, ഇപ്പൊ ഈ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യം, കാരണം ആ കുട്ടി എന്തുമാത്രം പ്രതീക്ഷയോടെ ആയിരുന്നിരിക്കാം ആ ഒരു റിസൾട്ട് കാത്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ നഷ്ടപ്പെടും, അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അതിന് അത്രയും മടിയായിരിക്കില്ല, അതിന് നിരാശയായിരിക്കാം ഒരു പക്ഷേ. അതിന് മടി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്രയും എഫേർട്ട് എടുത്ത് ഒരു റാങ്ക് ലിസ്റ്റ് പേര് വീണിട്ടും ലിസ്റ്റിൽ വന്നിട്ട് പോലും തനിക്ക് ജോലിക്ക് അർഹതയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അത് അതിനെ അതിലേക്ക് പോകാൻ ഉറപ്പായിട്ടും അതിനൊരു അതിന്റെ നിരാശ തന്നെയായിരിക്കും.
2: തീർച്ചയായിട്ടും
4: ഇങ്ങനെ എത്ര പേരുണ്ടാവും,
2: അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. നല്ല റാങ്ക് മേടിച്ചിട്ട് പോലും നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വർഷങ്ങളോളം ഇതിന്റെ പുറകിൽ നടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ ചെയ്യുന്ന എന്ത് വലിയ വഞ്ചനയാണ് ഇതെന്നാണ് നമുക്ക് അറിയേണ്ടുള്ളത്. അവർക്ക് ഈ ബുദ്ധിമുട്ട് അറിഞ്ഞൂടാ, കാരണം അവർക്ക് കിട്ടുന്നത് അവരുടെ സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത ശമ്പളവും മേടിച്ചിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് അതിനൊന്നും ഒരു താമസവും വരരുത്, അങ്ങനെ ഇരുന്നവരെ എല്ലാം പിടിച്ച് പുറത്താക്കിയിട്ട് വളരെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, PSC അംഗങ്ങളായിട്ട് വരുന്നവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥനയായിട്ട് ഞാൻ പറയുകയാണ്. എന്നുവെച്ചാൽ ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഒരു കോളേജിലെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഒക്കെയുള്ള പരീക്ഷകൾക്ക് കുട്ടികൾ വരുമ്പോൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ നടത്താനിരിക്കുന്നവർ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഇരുത്തിയിട്ടാണോ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നത്? അപ്പോൾ അവർക്കും പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ, ഒരു PSC അംഗമാവണമെങ്കിൽ ഇതായിരിക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു നിബന്ധന കൊണ്ടുവരണം എന്നാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഗവൺമെൻറ്റിനോട്. അധികാരികൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ കൺസിഡർ ചെയ്യട്ടെ, കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രം അർഹതപ്പെട്ടൊരു സ്ഥാനത്താണ് അനർഹരായിട്ടുള്ളവർ കയറിയിരുന്ന് ഇത്രയും ഭീമമായ ശമ്പളവും മേടിച്ച് ഇതുപോലുള്ള അഴിമതിയും കാണിച്ചിരിക്കുന്നത് അല്ലേ?
4: തീർച്ചയായിട്ടും. നമ്മുടെ സിന്ധു ചേച്ചി അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ ഗ്രാമഭംഗി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ സുഖമാണ് സിന്ധു ചേച്ചി. അപ്പോൾ ഗ്രാമഭംഗി സൂപ്പർ ആണെന്ന് പറഞ്ഞു ഞങ്ങളത് ശ്രീലക്ഷ്മിയോട് പറയാം കേട്ടോ.
2: അതെ അതെ അതെ,
4: ശ്രീലക്ഷ്മി തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ രതീഷ് അടിമാലി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്, തിരിച്ച് ഞങ്ങളും ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ.
4: അതെ, നമ്മുടെ ചിത്ര ചേച്ചി ചിത്രാമ്മ അയച്ചിട്ടുണ്ട് കേട്ടോ, മൈ ഡിയർ കുട്ടികളെ ഗുഡ് മോർണിംഗ്,
2: ഇന്നത്തെ
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഗ്രാമഭംഗി അതീവ ഹൃദ്യം, ഗ്രാമഭംഗി ഇങ്ങനെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗ്രാമത്തിൽ ഒരു വീടുണ്ട്, എൻ്റെ ഗ്രാമത്തിലെ കാഴ്ചകൾ അതേപടി പകർത്തിയതുപോലെയുണ്ട്. വിവരണം അവതരണം അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ ശ്രീലക്ഷ്മിയോട് ഞങ്ങളത് പറഞ്ഞിരിക്കാം. ഇതിനിടയിൽ പ്ലേ ചെയ്ത ഗാനം പ്രശംസനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആദർശനുള്ളതാണ്, ആദർശമാണ് ഇതിൻ്റെ ടെക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടിക്ക് എൻ്റെ സ്നേഹാശംസകൾ, റേഡിയോ സാന്ത്വനം അണിയറ പ്രവർത്തകർക്കും ഭാവുകങ്ങളും പൂക്കളും ഒക്കെ പറഞ്ഞിട്ട് ഒരു തൊഴുകൈയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ചിത്ര ചേച്ചി, ഞങ്ങൾക്ക് ഒത്തിരി
2: ചിത്രാമ്മ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ചിത്രാമ്മയെ കാണാനായിട്ട് ഞാനൊരു ദിവസം ചെല്ലാന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്, താമസിയാതെ എന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കാം.
4: നമ്മുടെ
3: സനോജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്.
2: പ്രസന്റ് മാർക്ക് ചെയ്തു സനോജ്, ഞാൻ അറ്റൻഡൻസ് ബുക്കിൽ പ്രസന്റ് മാർക്ക് ചെയ്തു.
3: ഒരു ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ടീച്ചർ പാവമായിരുന്നു, ഇതെല്ലാം എവിടുന്ന് കിട്ടുന്നു എന്നാണ് ചോദ്യമാണ് ഉദ്ദേശിച്ചത് കേട്ടോ.
2: അപ്പൊ
3: ബീന മാം ഹായ് ഒരു റോസാപ്പൊക്കെ വെറുതെ എന്തായാലും ഇരിക്കട്ടെ, കഥ എഴുതാതിരിക്കാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഹായ് സനോജ്. അപ്പോ സനോജ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിപ്പോ ഞാൻ പറയുന്നില്ല.
2: പറഞ്ഞത് നല്ല കുട്ടികൾ എപ്പോഴും ആൻസർ പറയാം, എനിക്കറിയാം സനോജ് ഉത്തരം പറയുന്നു.

0: കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എന്റെ കുട്ടികളൊക്കെ അങ്ങനെയാണ്.
1: അപ്പൊ സനോജ് ഒരു ലവ് ഒക്കെ കൈകൊണ്ട് ഇട്ടിട്ട് പാതിരാക്കിളി വരൂ പാൽക്കടൽ കിളി എന്നൊരു പാട്ട് തരാവോ ഒരാളിന് കൊടുക്കാനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം.
0: താല്പര്യം മാത്രമല്ല, ഞങ്ങൾക്ക് ഇന്ന് അറിഞ്ഞേ
1: പറ്റൂ. അപ്പൊ അത് ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്ന് ഞങ്ങൾ പാട്ടിട്ട് തരൂ. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് പോരട്ടെ, ഈ പാട്ട് കേൾക്കണോ?
0: രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ആരോടും പറയത്തില്ല അല്ലേ?
1: അതെ അതെ, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഒരു വോയിസ് മെസ്സേജ് ആണ്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം.
2: റേഡിയോ സാന്ത്വനം 94 എല്ലാ പ്രേക്ഷകരോടും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടും ഒരു കാര്യം പറയുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമുണ്ട്, മാടൻനട ക്ഷേത്രം എന്ന് പറയും. ഈ ക്ഷേത്രത്തിലെ സദ്ദാഹം അടുത്ത മാസം കന്നിമാസം തുടങ്ങാൻ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരാൾ ഒരു പാട്ട് രചിച്ച് ആ പാട്ട് ഇട്ടിട്ടുണ്ട്. ആ പാട്ട് ഞാൻ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ ഇടുകയാണ്. ഈ പാട്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടി, ആ പാട്ട് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടിലൊന്നുണ്ട്, രണ്ടിലെങ്കിലും ഒരു പാട്ട് ഇത്.
1: അപ്പോൾ മൻസൂർ ചേട്ടൻ നമുക്കൊരു പാട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അത് ഇടുന്നതായിരിക്കും ലൈവ് തീരുന്നതിന് മുൻപ് തന്നെ അല്ല ടീച്ചറെ. അപ്പോൾ ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
1: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
1: 5 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
1: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
1: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേര, ഞങ്ങളെ ടെക്നിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹരിപ്രസാദ്. അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് ലവീന.
1: അതെ, നല്ലൊരു പാട്ടാണ് കേട്ടത്. നമ്മുടെ മൻസൂർ ചേട്ടനാണ് ഇപ്പൊ ഒരു പാട്ട് ചോദിച്ചത്, അവിടുത്തെ അമ്പലത്തിലെ ഒരു സപ്താഹം നടക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പാട്ട് കേട്ടിട്ട് നമ്മുടെ ബിനീഷേട്ടൻ ഭക്തിഗാനം സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, സൺഡേ മാത്രം ക്ലാസ് എടുക്കുന്നത് കൊണ്ടായിരിക്കും സൺക്ലാസ് വെച്ചിരിക്കുന്നതെന്നാണ് രാജൻ ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചെടുത്തൊരു ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ. പിന്നെ ഗിരീഷ് മാമിനെ മിസ് ചെയ്യുന്നല്ലോ ബീനാമാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഇങ്ങനെ സർവ ശക്തമായിട്ട് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും ഗിരീഷ് മാം, അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ജോബി ചേട്ടൻ അയച്ചിട്ടുണ്ട്. എന്നും നമുക്ക് ഒരു മെസ്സേജ് തരാറുണ്ട് നമ്മുടെ ജോബി ചേട്ടൻ. ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിപ്പോ ഞാൻ പറയുന്നില്ല. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നത് അവരുടേതായ സമയത്താണ്, അതുപോലെ നിങ്ങളുടെ സമയവും വന്നെത്തും എന്നാണ് നമ്മുടെ ജോബി ചേട്ടൻ
0: പറഞ്ഞിരിക്കുന്നത്.
1: നല്ലൊരു ചിന്ത തന്നെയാണ് അല്ലെ. നമ്മൾ ആരെയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആരുടെയും അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക, ഞാനായി തന്നെ ജീവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽദും അടിമാലി യിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ഒരു ലവ് ചിഹ്നം ഒക്കെ തന്നിട്ടുണ്ട്.
0: ഹായ് എൽദോ, അല്ലേ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എൽദോയ്ക്ക്, നമ്മളും ആശംസിക്കുന്നു.
1: അതെ, എൽദോ എങ്ങനെയുണ്ട്, പനിയൊക്കെ കുറഞ്ഞോ അല്ലേ? ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞു, കുറഞ്ഞ് പനി കുറഞ്ഞു എന്നൊക്കെ തന്നെ വിചാരിക്കുന്നു. വേറെ ചേച്ചി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നൊരു ഗാനം വെച്ചു തരണം, ഒരു തലം മാത്രം, ആശാന്റെ രശ്മി ചേച്ചിക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശാൻ എന്ന് നമ്മളെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിനീഷേട്ടനാട്ടോ, ബിനീഷേട്ടന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്, രശ്മി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എൽദോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. എൽദോ പാട്ടിട്ട് തരാം കേട്ടോ.
0: അപ്പോൾ തീർച്ചയായിട്ടും രശ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അല്ലേ.
1: അതെ,
0: അപ്പൊ രശ്മി ചേച്ചി ഇന്ന് ഈ പാട്ടിട്ട് സന്തോഷിക്കട്ടെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, രശ്മി ചേച്ചി മാത്രമല്ല നമ്മുടെ ബിനീഷേട്ടന് സന്തോഷമാവട്ടെ അല്ലേ. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കും, നമ്മുടെ രഘുനന്ദൻ സാറ് എപ്പോഴും അയക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാറുണ്ട്. ഇന്നും അത് അയച്ചിട്ടുണ്ട്. കൊല്ലം കോൺവെന്റ് ജംഗ്ഷനിൽ കൊട്ടിയം ഭാഗത്തേക്ക് പോകുന്ന ബസ് കയറുന്ന സ്ഥലത്ത് പൈപ്പിന്റെ അവശിഷ്ടം യാത്രക്കാർ തട്ടി വീഴുന്ന പരുവത്തിൽ നിൽക്കുന്നുണ്ട്. സന്ധിക്ക് നിരവധി തുണിക്കടയിൽ നിൽക്കുന്ന സ്ത്രീകൾ ഇവിടെ നിന്നും ബസ് കയറുന്നതാണ്, അധികൃതർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്, കാരണം രാത്രിയിലൊക്കെ വരുമ്പോൾ അല്ലേ, അവർ ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ഓടി ഒക്കെ ആയിരിക്കും വരുന്നത് ബസ് കയറാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സാരിയൊക്കെ ആയിരിക്കും പലപ്പോഴും, യൂണിഫോമാണ് തുണിക്കടയിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കുള്ളത്. പലപ്പോഴും ഈ ഒരു സാരിയുടെ തുമ്പൊക്കെ തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു നിസ്സാരമായി നമ്മൾ കാണുന്ന പലതുമാണ് ഒരു ജീവന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്.
0: അതുപോലെ തന്നെ നമ്മൾ കൊല്ലത്തൂടൊന്ന് നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണാം. നമ്മളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇതൊക്കെ എന്നാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നത്. അതുപോലെ ഒരു സ്പോട്ട് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ കൊല്ലത്തുള്ള വെസ്റ്റേൺ മെഡിക്കൽസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ നടന്നു വരുമ്പോൾ ഉള്ള ഒരു കൈവരിയുണ്ട് ആ ഫുട്പാത്തിലൂടെ. അപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞ് ഒടിഞ്ഞ് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതുവഴി നടന്നിട്ടുള്ള എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെയും കൂടി ഞാനത് കണ്ടുകൊണ്ട് അതുവഴി നടന്നു പോയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൈവരി ഇപ്പോൾ ഒന്ന് ശരിയാക്കാനായിട്ട് ഈ നമ്മുടെ കോർപ്പറേഷൻ അധികാരികൾക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും സാധിക്കും. എത്രയോ നാളായിട്ട് അതങ്ങനെ കിടക്കുകയാണ്, ഇത് സാധിക്കുന്നില്ലേ എന്ന് ഒരു അത്ഭുതം തോന്നണം. കാരണം അതൊരു ഒരു വളവാണത്. അപ്പം അതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇപ്പം ഞാനിത് പറഞ്ഞപ്പോൾ പലരും ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ ആ നമ്മൾ ആ പിന്നെ നമ്മുടെ ആ പിന്നെ റോഡിൽ നിന്നും മുകളിലേക്ക് കയറുന്ന നമ്മുടെ ആ ഇതില്ലേ ബ്രിഡ്ജിലേക്ക് കയറുന്ന അതിൻ്റെയും സൈഡിൽ ഇതുപോലെ എന്തോ റോഡ് പണിക്ക് ശേഷം കൊണ്ടിട്ടിരിക്കുന്ന വലിയൊരു ഒരു പാട്ട പോലൊരു ടാറൊക്കെ നിറയ്ക്കുന്ന വലിയൊരു വീപ്പ പോലൊരു സാധനം അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകളെല്ലാം അതുവഴി ഇങ്ങനെ ഒഴിഞ്ഞാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതുമൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റാൻ, ഒരു പണി കഴിയുമ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതും കൂടി ആ കരാറുകാരൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും അതൊക്കെ അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ആളുകളെല്ലാം അത് അതിൻ്റെ ഇപ്പുറത്തോട് ഇങ്ങനെ ഒഴിഞ്ഞ് നടന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് നടത്താൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ഈ അധികാരികളൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുക.

0: തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അധികൃതർ ശ്രദ്ധിക്കട്ടെ. കാരണം എത്രയോ ജീവിതങ്ങളാണ് അത് രാവിലെ രാത്രി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ വെട്ടമൊന്നും ഉണ്ടാവില്ല. അപ്പം അവർ വരുന്ന ഓടി തിരക്കിനിടയ്ക്കിലൊക്കെ പെട്ടെന്ന് വീട്ടിലെത്താവുന്ന ആ ഒരു തിരക്കിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു കമ്പി അവിടെ കിടക്കുന്നത് കാണില്ല. അവരുടെ ഒന്ന് വീണ് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതവും ഒരു കുടുംബവുമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അധികൃതർ അതിനെ ശ്രദ്ധിച്ച് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് തന്നെ നമുക്ക്
1: തീർച്ചയായിട്ടും അദ്ദേഹം അയച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് നോക്കാം അതിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നല്ലേ, ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കും, ആരെങ്കിലും ഒക്കെ കേൾക്കട്ടെ അല്ലേ. അപ്പോൾ ബീന, ഇന്ന് നമുക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അതായത് ഇന്ന് നമുക്ക് ഫാഷൻ ഡേ ആണ്. അപ്പൊ ഈ ഫാഷൻ ഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അല്ലേ.
0: ഫാഷൻ
1: എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ വസ്ത്രധാരണം എന്ന് പറയുന്നത് വെറുതെ പുറം ഭംഗിക്ക് മാത്രമുള്ളതല്ല, ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സംസ്കാരത്തിന്റെയും ഒക്കെ പ്രതിഫലനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ഈ ഫാഷൻ ദിനം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഫാഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ വിശ്വാസം ഈ പുതിയ ട്രെൻഡിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല, ശരിക്കും സ്വന്തം വ്യക്തിത്വത്തിന് യോജിക്കുന്ന ശൈലി കണ്ടെത്തുക എന്നുള്ളതാണ് ഫാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസൈനറിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ പലപ്പോഴും പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജോലിക്കും അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യത്തിനും സംസ്കാരത്തിനും ഒക്കെ യോജിക്കുന്ന വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, പുതിയൊരു വസ്ത്രധാരണം അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വസ്ത്രങ്ങൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് യോജിക്കുന്നതാണോ എന്ന് നോക്കാതെ അത് വാങ്ങിയിട്ട് നടക്കുന്നവരെ ഞാൻ കാണാറുണ്ട് അല്ലേ. അപ്പം അത് അവരുടെ ഇഷ്ടമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടുള്ളത്. എന്ത് ട്രെൻഡ് പുതിയത് വന്നാലും ഇത് നമുക്ക് യോജിക്കുന്നതാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പം എന്നെ കൂടെ എൻ്റെ ഈ അഭിപ്രായവുമായിട്ട് ചേർന്ന് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ, ഞാനൊന്ന് സന്തോഷിക്കട്ടെ അല്ലേ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാണുമ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ കോമാളികളൊന്നും ആവരുത്. നമ്മളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ വ്യക്തിത്വത്തിന് യോജിക്കുന്ന തരത്തിലുള്ള അല്ലേ, നമ്മൾ ആ വ്യക്തിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പല പല ജോലികളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, വളരെ ഫോർമലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, പണ്ടൊക്കെ നമുക്കൊരു വാർത്ത വായന ഒരു ടെലിവിഷനിൽ നമ്മൾ കാണുമ്പോൾ ആ വാർത്ത വായിക്കുന്ന വ്യക്തി ഇങ്ങനെ ഇരുന്ന് വളരെ ഫോർമലായിട്ടൊരു സാരിയൊക്കെ ഉടുത്തിരുന്ന് ഒരു അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ വളരെ ഫോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ?
0: അല്ല,
1: വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണം വളരെ സ്റ്റൈലായിട്ട് വന്നതെന്നുള്ളൊരു പ്രസൻറ്റേഷൻ, അപ്പോൾ അതിന് കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലേ അവരുടെ ആ ഒരു കൾച്ചറിന് യോജിക്കുന്ന രീതിയിലുള്ള ഇതായിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
0: അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതും അതിന് മുൻപ് നമ്മൾ ഒന്ന് ഒരുങ്ങിയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കുക അല്ലേ. കണ്ണാടി നോക്കിയിട്ട് എനിക്കിത് ചേരുന്നുണ്ടോ അല്ലേ. അപ്പോൾ ചിലപ്പം പലപ്പോഴും പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലേ. അപ്പം ഈ കൂടിയ വസ്ത്രങ്ങളിലൊന്നും അല്ല കാര്യങ്ങളുള്ളത്. നമ്മൾ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ ഒരു പേഴ്സണാലിറ്റി തിരഞ്ഞെടുക്കേണ്ടത് നമ്മളുടെ സ്വഭാവത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന ആ ഒരു വസ്ത്രത്തിൻ്റെ വിലയിലല്ല, ആ ഒരു വസ്ത്രം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ആ കാണുന്ന ഭംഗിയിലാണ് ഇരിക്കുന്നത് അല്ലേ.
1: അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനിങ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് അപ്പം ചില ആളുകൾ നമ്മൾ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഏത് ചില ആളുകളുണ്ട് ചില ദിവസങ്ങളിൽ നന്നായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ടൊക്കെ പോകും, അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ അലസമായിട്ട് നടക്കും, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ചിലവരങ്ങനെയല്ല, എപ്പോഴും ഇങ്ങനെ അലസമായിട്ട് നടക്കുന്നവരുണ്ട്. എപ്പോൾ കണ്ടാലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാത്ത രീതിയിലുള്ളൊരു വസ്ത്രധാരണമായിരിക്കും. ചിലരങ്ങനെയല്ല, ഓൾവേസ് പ്രസൻറ്റബിൾ. അവരെ ഒരു മോശം വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു എന്താ ചുളുങ്ങിയ ഒരു ഉടുപ്പിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മുടിയൊന്ന് പറന്ന് കിടക്കുന്നതോ ഒന്നും നമ്മൾ ഒരിക്കലും കാണത്തേയില്ല. എപ്പോഴും അവർ വളരെ പ്രസൻറ്റബിൾ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതാണ് ഓരോരുത്തരുടെയും ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിലേത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം.
0: പക്ഷേ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക, ഇപ്പോൾ വസ്ത്രധാരണത്തിലൊക്കെ ഭയങ്കര പക്കയായിട്ട് വന്നിട്ട് ക്യാരക്ടർ ഒന്ന് പോയാൽ തീർന്നു കേട്ടോ. അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എത്ര തരം വസ്ത്രധാരണമാണെങ്കിൽ പോലും എത്ര ടിപ് ടോപ്പ് ആണെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു സ്വഭാവം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ.
1: ഫാഷനോടൊപ്പം തന്നെ

0: തീർച്ചയായിട്ടും. അപ്പൊ ടീച്ചർ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഒരു വസ്ത്രധാരണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ, നമ്മളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പോകുന്നത്, നമ്മളൊരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും പോകുന്നത്, ഡിഫറെന്റ് ആണ് രണ്ടും അല്ലെ. അതുപോലെയാണ് നമ്മുടെ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചത് കൊണ്ട് നമ്മുടെ സ്വഭാവം വേറൊരു രീതിയിലായി കഴിഞ്ഞാൽ അതിന് യാതൊരു യോജിപ്പും ഉണ്ടാകില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ.
1: അപ്പൊ ബീന, നമ്മള് ഫാഷൻ ഡേ, അപ്പൊ ഇന്ന് ഫാഷൻ ഡേ ആണെന്നുള്ള കാര്യം നമ്മളെ ശ്രോതാക്കളെ റിമൈൻഡ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് എല്ലാവരും അവരവരുടെ ഫാഷൻ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയും കസ്റ്റമൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയും അവരവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഉള്ള നല്ല നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കട്ടെ. അതിനാണ് ഞങ്ങൾ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാഷൻ ഡേയെ പറ്റി നമ്മൾ റിമൈൻഡ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്കിനി കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നമ്മുടെ ഫുട്ബോളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു ബ്രേക്കിനുള്ള സമയമായിട്ടുണ്ട്, ഒരു നല്ലൊരു ഗാനം ആസ്വദിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഈ ബ്രേക്ക് സമയത്ത് നമ്മുടെ ശ്രോതാക്കളെല്ലാവരും നല്ലൊരു പാട്ടൊക്കെ ആസ്വദിച്ചോളൂ. ഞങ്ങളൊരു ചെറിയ ബ്രേക്കിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
7: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
6: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
7: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
8: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
8: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
8: ഫ്രീ കിക്ക് 90.4 FM 2026.
9: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന കുവേര, ഞങ്ങളോടൊപ്പം ഹരിപ്രസാദ്. അപ്പോൾ ബീന, നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് നമുക്കിങ്ങനെ മെസ്സേജസിൻ്റെ ഒരു ഒരു ബിഗ് ഫ്ലോ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് മെസ്സേജസിലോട്ട് പോകാം അല്ലേ?
10: തീർച്ചയായിട്ടും. ടീച്ചറെ, മെസ്സേജുകളിൽ ടീച്ചറുടെ മെസ്സേജിൻ്റെ കുസൃതി ചോദ്യം ചോദിച്ചതിൻ്റെ ആൻസറുകൾ വന്നതാണ് വളരെ രസകരമാണ്. ഓരോരുത്തരും അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മെസ്സേജുകളൊക്കെ അതൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, ഡിയർ പ്രീത ടീച്ചർ.
9: ഗുഡ് മോർണിംഗ്.
10: നിങ്ങൾക്ക് സുഖമല്ലേ? ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കുന്നു,
9: അടിപൊളിയായിട്ട് ഇരിക്കുന്നു.
10: അതെ, അത് പ്രീത ടീച്ചർ വന്നാലേ അറിയത്തില്ല, അടിപൊളിയാണ് അല്ലേ? എപ്പോഴും പോസിറ്റീവ് അല്ലേ ടീച്ചർ? അപ്പോൾ ആ കുട്ടിയുടെ പേര് സൂര്യൻ എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ കേട്ടോ. അത് തെറ്റാ കേട്ടോ. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്,
9: വേണം
10: കേട്ടോ, നമുക്ക് സമയം തീരാറായിരിക്കുകയാണ്. അപ്പോൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും ബിഗ് സല്യൂട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. പ്രോഗ്രാം എല്ലാം നല്ല സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞ കാര്യത്തോട് 100% യോജിക്കുകയാണ് നമ്മുടെ ഷീജ ചേച്ചി കേട്ടോ.
9: താങ്ക് യു.
10: അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറയാറുള്ളൂ. അപ്പോൾ നമ്മുടെ നെൽസൺ ചേട്ടൻ അയച്ചിരിക്കുന്നു ആൻസറാണ് കേട്ടോ. കുട്ടിയുടെ നെയിം സൂര്യയാണോ?
9: അല്ലല്ല, കുട്ടിയുടെ പേര് വേറെയാ.
10: അതെ, കുട്ടിയുടെ പേര് വേറെയാണ്, കുസൃതി ചോദ്യമാണ്.

0: അപ്പോൾ
1: അതല്ല ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ എന്നാ ജോബിച്ചേട്ടൻ അയച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യത്തോട് ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു ടീച്ചറെ, നമ്മുടെ നാട്ടിലെ ഈ പ്രശ്നങ്ങൾ തീരണം എങ്കിൽ നാട്ടിലെ നിയമങ്ങൾ തന്നെ മാറണം. ഇപ്പോൾ പി എസ് സി മാത്രമല്ല മറ്റുള്ള പല സർക്കാർ ഓഫീസിൽ പോലും കൈക്കൂലിയായിട്ടും അല്ലാതെയും സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഡിസ്മിസ് ആണ് ചെയ്യേണ്ടത്. തെളിവോടെയാണ് പിടിക്കുന്നത്, അല്ലാതെ ഇവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെയുള്ള നിയമങ്ങൾ മാറി വന്നാൽ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് പേടിയുണ്ടാകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാണ് നമ്മൾ ജോബിച്ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്.
0: ജോബി പറഞ്ഞത് 100% അല്ല 101% കറക്റ്റാണ്. ഡിസ്മിസൽ തന്നെ എഴുതി കൊടുക്കണം. കൈക്കൂലി മേടിച്ചു അല്ലെ ഇതുപോലുള്ള അഴിമതി ചെയ്തു എന്ന് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കോടതിയിലൊക്കെ വർഷങ്ങളോളം കയറി ഇറങ്ങി നടക്കുന്നത്? അപ്പം തന്നെ ഒരു പേപ്പർ എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ മാറിയൊക്കെ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇങ്ങനെ കട്ട സപ്പോർട്ട് ചെയ്ത ജോബിക്ക് ഒത്തിരി താങ്ക്സ്. എവിടെ ആശ?
1: അതെ,
0: ആശ ഹായ് ഹായ്. ആശ എവിടെ? വരൂ വരൂ, ഇവിടെ കമോൺ.
1: ഇന്ന് ആശിജി എന്തോ എനിക്ക് തോന്നുന്നു തിരക്കായിരിക്കാതായിരിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആശിജി നമ്മൾ വിളിക്കാതെ തന്നെ വരുന്നതാണ്. അപ്പൊ നമ്മുടെ രമേശ് ചേട്ടൻ അയച്ചിട്ടുണ്ട് ആൻസർ. അയച്ചിരിക്കുന്നത് സാറ് കറുത്ത ആളാണ്, അപ്പൊ സൂര്യനാണല്ലോ ഗ്ലാസ് വെച്ചിരിക്കുന്നതെന്നാണ് നമ്മുടെ രമേശ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതങ്ങനെയല്ല, പിന്നെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ച് തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒരുങ്ങി പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രമേശ് ചേട്ടൻ പറയുന്നത് സ്ത്രീകൾ ഒരുങ്ങി തന്നെ പോകണം എന്നൊരു അഭിപ്രായക്കാരനാണ് എങ്കിലും എന്നാണ് രമേശ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിരിക്കുന്നത് പണ്ട് ദൂരദർശനിൽ വാർത്തകൾ കാണാനും കേൾക്കാനും ഒക്കെ എന്ത് രസമായിരുന്നു, വായിക്കുന്ന രീതികളും വായിക്കുന്ന ആളും കാണാൻ തന്നെ ഒരു ചേലായിരുന്നു. ഇപ്പോൾ വാർത്തകൾ സ്വകാര്യ ചാനലുകളിൽ നടന്നും അതുപോലെ തന്നെ ഓവർകോട്ട് ഇട്ടൊക്കെയാണ് വാർത്തകൾ വായിക്കുന്നത് എന്നുള്ളൊരു ചെറിയ സങ്കടം നമ്മുടെ ബാബുരാജൻ സാറുണ്ട്. ബാബുരാജൻ സാർ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന പടത്തിൽ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. എന്താണെന്ന് അറിയില്ല, ബാബുരാജൻ സാറ് പ്രീത ടീച്ചർ വരുന്ന ദിവസങ്ങളിലൊന്നും കുസൃതി ചോദ്യം തരാറില്ല. കാരണം ബാബുരാജൻ സാറിന് അറിയാം ടീച്ചർ വരുമ്പോൾ കുസൃതി ചോദ്യമായിട്ടാണ് വരുന്നത്.
0: ടീച്ചർ കട്ട ചോദ്യമായിട്ട് വരും, പിന്നെ ഞാൻ ഇന്നിനി എന്തിനാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം.
1: അതായിരിക്കാം. അപ്പൊ നമ്മുടെ മൻസൂർ ചേട്ടൻ നമ്മൾ ഇട്ട് കൊടുത്ത പാട്ടിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സോറി താമസിച്ചു പോയി, ഇന്ന് ടീച്ചർ ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ,
0: ഞാൻ സാധാരണ വരുന്ന ദിവസം ഈ ആഴ്ചയിലൊന്ന് മാറ്റി പിടിച്ചതാണ്, അപ്പൊ നമ്മുടെ ചില റീഷെഡ്യൂളിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലേ.
1: അതെ, അപ്പൊ അപ്പോ ഒന്ന് ഓർത്ത് നോക്കിയപ്പോ ടീച്ചർ വരുന്ന ദിവസം കാത്തിരുന്ന്
0: എനിക്ക് വയ്യ.
1: അപ്പൊ ഏതായാലും താമസിച്ചെങ്കിലും വന്നല്ലോ അല്ലെ. അപ്പൊ ആൻസർ തന്നിട്ടുണ്ട്, സൂര്യൻ എന്ന കുട്ടിക്കായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സെറ്റ് എന്നിട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ സെറ്റ് പറഞ്ഞില്ലല്ലോ അല്ലേ, അത് കുറച്ചൊന്ന് തെറ്റിപ്പോയി അല്ലേ.
0: അപ്പൊ ഒന്നും ഉടൻ തന്നെ പറയുന്നതായിരിക്കും, അപ്പൊ എല്ലാവർക്കും സന്തോഷമാവും.
1: അതെ, കുറച്ചും കൂടി തെറ്റിപ്പോയി. അപ്പൊ നമ്മുടെ സനോജ് പോയ പോക്കാണ് കേട്ടോ. നമ്മൾ എനിക്ക് തോന്നുന്നു പാട്ട് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ മൗനമായി നിൽക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ, ആൻസർ വരുന്നുണ്ട് ആർക്കാണ് എന്നുള്ളതല്ലേ. അപ്പോ അടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ അരവിന്ദാക്ഷൻ സാറാണ് അയച്ചിരിക്കുന്നത്. സാർ എന്നും നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്, സാർ എന്നും പറഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞിരിക്കുന്നത് ഷെല്ലിയും കീറ്റ്സും ബൈറണും ചേരുന്നതാണ് കാൽപ്പനിക യുഗത്തിലെ പേരുകേട്ട കവിത്രയം. ഇംഗ്ലീഷ് ഭാഷയിലെ മുൻനിര ഭാവ കവികളിൽ ഒരാളായിരുന്നു പെഴ്സി ബിഷ് ഷെല്ലി. അദ്ദേഹം ജൂലൈ 8 അന്തരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ എയർഫോഴ്സ് പൈലറ്റ് ആയിരുന്നു മൂർക്കുത്ത് രാമുണ്ണി. 2nd World War ജപ്പാനെതിരെ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം പറത്തിയ ഏക മലയാളി. പ്രശസ്ത സാഹിത്യകാരനും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനുമായിരുന്ന മൂർക്കോത്ത് കുമാരന്റെ മകനായ മൂർക്കോത്ത് രാമുണ്ണി നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് ഇന്നെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നറിയുന്നതൊക്കെ നമുക്കൊരു പുതിയ അറിവാണ് അല്ലേ ടീച്ചർ.
0: തീർച്ചയായിട്ടും. അപ്പൊ അരവിന്ദാക്ഷൻ സാർ എപ്പോഴും നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരാറുണ്ട്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം റൊമാൻറ്റിക് പോയിറ്റ്സ് ഷെല്ലിയും കീറ്റ്സും ബൈറണും അടങ്ങുന്ന ആ ഒരു സംഘം അവരുടെ ഒരുപാട് കവിതകൾ വായിക്കാനും ഒരുപാട് കവിതകളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോയിറ്റാണ് ഷെല്ലി, പി ബി ഷെല്ലിയുടെ ഓൾ ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന ഒരു പോയം. എനിക്കറിഞ്ഞുകൂടെ ഞാൻ എത്ര പ്രാവശ്യം അത് വായിക്കുകയും ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വരികളൊക്കെ എനിക്കിങ്ങനെ കാണാപ്പാടമാണ്. അപ്പം അരവിന്ദാക്ഷൻ സാറ് നമ്മുടെ റൊമാൻറ്റിക് പോയിറ്റ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ആ കവികളുടെ ആ ഒരു പ്രത്യേകിച്ചും കീറ്റ്സിൻ്റെ ഒക്കെ കവിതകൾ വളരെ മനോഹരമാണ്, ബൈറണും ഒക്കെ. അപ്പം അവരെയൊക്കെ ഒന്ന് ഓർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷം.
1: അതെ, ടീച്ചറുടെ മുഖം

0: സന്തോഷമുണ്ടല്ലേ. അപ്പോ ടീച്ചറേ, നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പോകുന്ന ഇതൊന്നും കാണുന്നില്ല. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിരിക്കും ടീച്ചർ അന്തയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രസകരമായി തന്നെ ആൻസറുകൾ അയച്ചിട്ടുണ്ട് അല്ലെ.
1: ബ്ലൈൻഡ് ആയിട്ടുള്ള ടീച്ചർ സൺഗ്ലാസ് വെച്ചിട്ടാണ്, ഒന്നാമതോ കണ്ണു കാണാൻ വയ്യ, പിന്നെ സൺഗ്ലാസ് കൂടെ ഉള്ളതുകൂടെ പോയി.
0: അതെ, അപ്പോ സനോജ് നമ്മുടെ പാട്ട് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതിന് ഒരുപാട് നന്ദി, കൊടുത്തില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നൽകാനാണ് ഈ പാട്ട് ചോദിച്ചത്. ആ പ്രിയപ്പെട്ട വ്യക്തി ഈ മൈക്രോഫോണിന് പിന്നിലിരുന്ന് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ടീച്ചർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: Thank you so much.
0: ഈ പാട്ട് ടീച്ചർക്കായി ഞാൻ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി ഹരിപ്രസാദിന് ഒരു പൂ എടുത്തിട്ടുണ്ട്. നന്ദി ബീന, എനിക്ക് ഒരു പൂ തന്നിട്ടുണ്ട് കേട്ടോ. ആ പൂവെങ്കിലും കിട്ടിയല്ലേ.
1: താങ്ക് യു സനോജ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പ്രിയപ്പെട്ട വ്യക്തികളൊക്കെ നമ്മളോടൊപ്പം നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നവര് നമ്മളോടൊപ്പം ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു എന്നറിയുന്നതിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എവിടേക്കോ. അപ്പൊ സനോജിനെ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ റേഡിയോയിലൂടെ അവരിലേക്ക് ഇങ്ങനെ എത്താനും അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വായിക്കാനും അവരുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. അപ്പം നമ്മളുടെയും ഒരുപാട് സ്നേഹവും സന്തോഷവും അല്ലേ ഒക്കെ നമ്മൾ സനോജിനെ ഇങ്ങനെ അറിയിക്കുകയാണ്. അപ്പം സനോജ് ശരിക്കും എനിക്ക് എപ്പോഴും തോന്നുന്നത് സനോജ് എൻ്റെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കുട്ടികളുണ്ട്, നമുക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കുകയും നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ക്ലോസ് ടു ദ ഹാർട്ടാണ് അവരെല്ലാവരും. അപ്പം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ എന്നെ ടീച്ചറെ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം വേറെയൊക്കെ കുറച്ചും കൂടി സ്നേഹത്തോടെയൊക്കെ ഉള്ള പേരുകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പം അത് അവരോട് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പം അതിലൊരാളായിട്ടാണ് എപ്പോഴും സനോജിനെയൊക്കെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം താങ്ക് യു സനോജ് ഫോർ ദ വണ്ടർഫുൾ മെസ്സേജ്.
0: ടീച്ചറെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ കാണാൻ മറയത്തിരുന്ന് നമ്മളെ അറിയാതെ അല്ലേ, നമ്മൾ എന്താണെന്ന് പോലും അറിയാതെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ആ സ്നേഹമായിരിക്കാം യഥാർത്ഥ സ്നേഹം പറയുന്നത് അല്ലേ.
1: ഒരുപാട് പേര് നമുക്ക് അടിമാലിയിലാണ്.
0: അതെ, ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള കുറെ മനുഷ്യരുണ്ട് അന്ധമായി സ്നേഹിക്കുന്ന. ആ ഒരു സ്നേഹത്തിന് നമുക്കൊന്നും വിലമതിക്കാനാകാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ. എന്ത് കൊടുത്താലും നമുക്ക് പകരം വയ്ക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എന്താണെന്നോ ഏതാണെന്നോ നമ്മളെ ഒന്ന് നേരിട്ട് കാണുകയോ നമ്മുടെ സ്വരം മാത്രമാണ് അവർ കേൾക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഭയങ്കര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കൂടിയാണ് നമുക്ക്.
1: നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ് അല്ലേ. നമുക്ക് നമ്മളെ ഒരാളിന് ഇഷ്ടമാണ് എന്ന് നമ്മളോട് ഒരാൾ വെറുതെ എങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബീന, പിന്നെ എനിക്കിനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സമയം തീർന്നു വരികയാണ്. അപ്പം നമ്മുടെ ഫുട്ബോളിൻ്റെ കാര്യമാണ്. അപ്പം നമ്മളങ്ങനെ വലിയ ഫുട്ബോൾ ആരാധികയൊന്നും അല്ലെങ്കിൽ പോലും ഈ വർഷത്തെ ഈ ഫിഫ വേൾഡ് കപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവർ പോലും ആ കളിയെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വർഷത്തെ ഈ ഫിഫ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ ടീം എന്നൊക്കെ എഴുതി തള്ളിയിട്ടിരുന്നവരൊക്കെ വളരെ ശക്തമായിട്ട് ഏറ്റവും മികച്ച ടീമിനെയൊക്കെ ഇങ്ങനെ വിറപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ ബ്രസീലുമായിട്ടുള്ള കേപ് വേർദയുടെ കളി കണ്ടപ്പോഴെല്ലാവരും ബ്രസീലിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അവരെയായിരുന്നു അപ്രീഷിയേറ്റ് ചെയ്തത്. അതായത് വളരെ ചെറിയൊരു രാജ്യം, ആകെ 500,000 പോപ്പുലേഷൻ മാത്രമുള്ള ഒരു രാജ്യത്തു നിന്ന് വന്നിട്ട് ഇതുപോലെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന അർജൻറ്റീനയുടെ മാച്ചിലും അതുപോലെ തന്നെ നമ്മൾ ആ കാഴ്ച കണ്ടതാണ് ഈജിപ്റ്റുമായിട്ടുള്ള കളിയിൽ. അപ്പോൾ ഈജിപ്റ്റിൻ്റെ ആ ഒരു പ്രതിരോധം, അതുപോലെ തന്നെ അർജൻറ്റീനയെ പോലെയുള്ള അത്രയും ശക്തമായിട്ടുള്ളൊരു ടീമിനെ അവർ ശരിക്കും പറഞ്ഞാൽ വിറപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പം അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അല്ലേ, ചെറിയ ചെറിയ ടീമുകളൊക്കെ നമ്മൾ എഴുതി കളഞ്ഞിരുന്നവരൊക്കെ ഇങ്ങനെ ശക്തമായി തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ വമ്പന്മാരൊക്കെ വിറയ്ക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൻ്റെ ഒരു പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ July 10 തുടങ്ങും. ആദ്യത്തെ മാച്ച് ഫ്രാൻസും മൊറോക്കോയും തമ്മിലാണ്. പിന്നെ അതുപോലെ തന്നെ July 11 സ്പെയിൻ ബെൽജിയം പിന്നെ മത്സരം നടക്കും. ക്വാർട്ടർ ഫൈനലിൻ്റെ July 12 ഇംഗ്ലണ്ടും നോർവേയും, അതുപോലെ July 12 അർജൻറ്റീന സ്വിറ്റ്സർലാൻഡ്. തീ പാറുന്ന മത്സരങ്ങളാണെല്ലാം. അപ്പോൾ ഈ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞിട്ട് സെമി ഫൈനലിലേക്ക് വരും. സെമി ഫൈനൽ July 15 അപ്പം ഈ ക്വാർട്ടർ ഫൈനൽ ജയിച്ചു വരുന്നവരാണ് സെമി ഫൈനലിലേക്ക് വരുന്നത്. അതുപോലെ July 16 രണ്ടാമത്തെ സെമി ഫൈനൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ശരിക്കുമുള്ള യുദ്ധം എന്ന് പറയുന്നത്. അത് July 20 നമ്മളുടെ ഫൈനൽ, ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നത്. അതിനെയാണ് ഞാൻ യുദ്ധം എന്ന് വിളിച്ചത്. അപ്പോൾ യുദ്ധം തന്നെ ആയിരിക്കും അതല്ലേ. അപ്പോൾ അവിടേക്ക് ആര് വരാൻ പോകുന്നു എന്നുള്ള പ്രവചന മത്സരങ്ങളൊക്കെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: മാളിയേക്കലും റേഡിയോ സാന്ത്വനവും കൂടി ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ആൻസറുകളൊക്കെ നിങ്ങൾ അയയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ 8

0: അർജന്റീന ആദ്യം ഒന്ന് പതറി എന്നാണ് ബവരാചാർ പറഞ്ഞത്. എങ്കിലും അടിച്ചു കയറി വരുന്നുണ്ട് തന്നെ ഉള്ള രീതിയാണ്. അപ്പോ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പറയുന്നത് ഇതൊന്നുമല്ലേ, വേഗം പറഞ്ഞോളാം പറഞ്ഞിട്ടുണ്ട്. ടീച്ചറും ബീനും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് അറിയില്ല,
1: ഇഷ്ടപ്പെട്ടു കോംബോ അവർക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
0: അതെ, അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ഏതാണ് ആൻസർ എന്നുള്ളത്. അപ്പൊ ഇനി ഇപ്പോ വിഷമിക്കണ്ട, അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ,
1: അപ്പൊ നമുക്കിന്ന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ വരേണ്ട കുറെ മാറ്റങ്ങളെ പറ്റിയുള്ള നമ്മളുടെ എക്സ്പെക്റ്റേഷൻ, അതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇരുന്ന് പറഞ്ഞത്. പെട്ടെന്ന് വരേണ്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ പി എസ് സിയിൽ വരുത്താനുള്ള മാറ്റങ്ങൾ. നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം വിജയിക്കുമോ, കുറച്ച് പേരൊക്കെ നിരാശപ്പെട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ബാക്കി വന്നവർ, ക്വാർട്ടർ ഫൈനലിലേക്ക് വന്നവർ ഇനി ജയിച്ച് സെമി ഫൈനലിലേക്ക് വരണം. അത് കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ നമ്മുടെ യുദ്ധം പ്രഖ്യാപിക്കും ജൂലൈ 20. അപ്പോൾ അന്ന് ആരൊക്കെ ആയിരിക്കും ആ ഫൈനലിൽ കളിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നേരം ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രോതാക്കളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി എന്ന് വിചാരിക്കുന്നു.
0: നമ്മുടെ സനോജ് പറഞ്ഞിട്ടുണ്ട്, ആൻസറൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ആണോ?
0: അപ്പോൾ ടീച്ചർ അതൊന്ന്
1: സനോജ് ചെറിയൊരു അടിയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അടുത്ത ദിവസം ഞാൻ ഇതിനെക്കാട്ടിലും കട്ട ചോദ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പം സ്റ്റാർട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് സനോജിനോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ആൻഡ് അപ്പോൾ ഇന്ന് ടാറ്റ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത.
0: ഞാൻ ബീന.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-7-1-4, മൊബൈൽ 09-46-20-27-60.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES തന്നെ.
6: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് എം ബി എ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എ നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് എം ബി എസ് ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447630 9400789 9447560336
4: എം ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ. പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
4: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
4: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
4: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
4: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക് 90.4 FM 2026.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
6: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുണ്ട്.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4th ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
6: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: அனுப்ப மாட்டேன்.
2: சரி, அட்லீஸ்ட் லவ்.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
2: പക്ഷെ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.

0: തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും, ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും, തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസ് ഉണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്തി, ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ. ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 mm മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
0: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന

0: ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള ബോട്ട്റൈസ് എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൗണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹൈ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹൈ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹൈ ഹമാരി യേ സമാനതയേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസി വിശ്വാസ് കേ സാത്ത് നിരന്തര ആഗേ ബഡ്നേ കി പ്രേരണാ ദേതേ ഹൈ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലെ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹൈ ഓർ ആജ് തീസരി ആനുവൽ സമിറ്റ് സേ ഹമാരെ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹൈ.
0: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രവിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക

0: സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള മൂന്നാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
0: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻ നിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ 2 കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്ന് ഉറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 ഗോളുകൾക്ക് തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്കോ ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3rd ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്നത് ശ്രദ്ധേയമാണ്. ഗോൾ അടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ഗോളുകളുമായി ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരം തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4th മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ യു എസ് സൈന്യം വീണ്ടും ശക്തമായി

0: ഭീകരമായ വ്യോമാക്രമണം ആരംഭിച്ചു. യു എസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള പി എസ് സി പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിഞ്ഞിച്ചലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: நீ சூப்பர் திகிருதா, இந்த திகரு கேத்திரம் வைந்த
1: ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

റേഡിയോ സാന്ത്വനം 90.4 FM എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യങ്ങൾ.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212, അല്ലെങ്കിൽ 9400023273.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.

0: പറഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഹേ ജെമിനായ്, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
9: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട്
9: 9447607603 9400078900 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്റ്റൈൽ എന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നു എന്നതിലാണ്. ഇന്ന് ജൂലൈ 9 ഫാഷൻ ഡേ. ഹേ ലിസണേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളോടൊപ്പം ഞാൻ RJ ആതിര. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇന്ന് ഫാഷൻ ഡേ ആണ്. ഫാഷൻ സ്റ്റൈൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് റാം വോക്കിൽ നടന്നു വരുന്ന സുന്ദരികളെയും സുന്ദരന്മാരെയാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഫാഷൻ സെൻസ് നമ്മുടെ പലരുടെയും വീടുകളിൽ ദിനം പ്രതി ഇങ്ങനെ നടക്കാറുണ്ട്. ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള ലുക്കും കോളേജിലേക്ക് നിറങ്ങളുടെ ആ ലോകത്തേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ ഒരു സ്റ്റൈലും, ഇൻ കേസിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ അവര് വെയർ ചെയ്യുന്ന സാരി, അച്ഛന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ, അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫാഷൻ എന്നത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മാത്രമല്ല, കംഫർട്ട് ഈസ് ഫാഷൻ, കോൺഫിഡൻസ് ഈസ് സ്റ്റൈൽ, സ്മൈൽ ഈസ് ദി ബെസ്റ്റ് ആക്സസറീസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാഷൻ സെൻസിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നതല്ല. കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ധരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഭരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ചിരി തന്നെയാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഫാഷൻ ഡേയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക് ഞാൻ തരുകയാണ്. അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഫേവറേറ്റ് ഡ്രസ്സ് പുറത്തെടുക്കുക, സ്റ്റൈലായിട്ട് അത് അണിയുക, കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. കാരണം ഏറ്റവും മനോഹരമായ ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സ്റ്റൈലെല്ലാം മാറാം, ട്രെൻഡുകളും ഒരുപാട് മാറാം, പക്ഷെ നിങ്ങൾ എന്ന വ്യക്തിത്വം ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഹാപ്പി ഫാഷൻ ഡേ. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സ്റ്റൈലിഷ്. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ

0: ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠന പരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9446-20-27-60.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ,
5: ആടിമാസവും ജോളി സെയിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ.

0: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വടക്കു നോക്കി യന്ത്രം. 1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്കു നോക്കി യന്ത്രം. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചതും പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. തളത്തിൽ ദിനേശൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അപകർഷതാബോധം മൂലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സിനിമ, ജോൺസൺ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ, എം ജി ശ്രീകുമാർ മികച്ച പിന്നണി ഗായകൻ എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. എന്ന് മാത്രമല്ല, ഈ ജനപ്രിയ ചിത്രം നിരവധി തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. കൈതപ്രം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ആ ഗാനം കേട്ടുവരാം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇലഞ്ഞിപ്പൂക്കൾ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഇഗ്നേഷ്യസ് കലയന്താനിയാണ്. സംവിധാനം സന്ധ്യാമോഹൻ. 1986 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മുകേഷ്, രതീഷ്, ശങ്കർ, ലിസി, സന്ധ്യ, രാജലക്ഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ അധ്യാപികയായ സുമിത്രയെ സീനിയർ കോളേജ് അധ്യാപകൻ അശ്ലീല ഫോട്ടോകൾ കാണിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അയാളെ കാണാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ബ്ലാക്ക്മെയിലർ കൊല്ലപ്പെടുന്നു. നായിക സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ട ബന്ധങ്ങളുടെയും നിഗൂഢതകളുടെയും ചുരുളഴിയിക്കുന്നതിലേക്ക് നയിക്കുന്നു. മധു ആലപ്പുഴയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഉത്തമ സംഗീതം. കെ ചിത്ര എന്ന അനുഗ്രഹീത ഗായികയുടെ ആലാപനം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ആശാൻ. ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ഹാസ്യ നാടക ചിത്രമാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ, മൃദുൽ സി എം, ശോഭി തിലകൻ, കുടശനാട് കനകം തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആനന്ദൻ എന്ന വിഷ്വൽ ഇഫക്റ്റ് കലാകാരന്റെയും ഒരു ഫിലിം ക്രൂ അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥയാണ് ഈ സിനിമ. ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ സവിശേഷതയാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജ് തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. സൂരജ് സന്തോഷ് എന്ന യുവഗായകന്റെ ആലാപനം,

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 1973 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ പി കേശവദേവിന്റെ ആയിരുന്നു. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി, സംവിധാനം ബാബു നന്ദൻകോട്, മധു, നന്ദിതാ ബോസ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. നന്ദിതാ ബോസിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. മികച്ച ഛായാഗ്രഹൻ അശോക് കുമാർ, മികച്ച ഗാനരചയിതാവ് ONV കുറുപ്പ്, മികച്ച കലാസംവിധാനം സുരേന്ദ്രൻ എന്നിവർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. കൂടാതെ വാണി ജയറാം എന്ന ഗായികയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ ആയിരുന്നു. ഈ ചിത്രം അതിന്റെ സംഗീതത്തിന് പേരുകേട്ടതാണ്. സലിൽ ചൗധരി സംഗീതം നൽകി ONV കുറുപ്പ് എഴുതിയ ഐക്കോണിക് ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട്. ജാനകിയമ്മ ആലപിച്ച ഈ സിനിമയിലെ ഒരു പ്രശസ്ത നിത്യഹരിത ഗാനം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനം അച്ചാണി ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് അച്ചാണി. 1973 ജൂലൈ 13 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. ക്ലാസിക് മലയാള ചലച്ചിത്രമായ അച്ചാണിയുടെ കഥ എഴുതിയത് പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കരേക്കുടി നാരായണനാണ്. അദ്ദേഹം എഴുതിയ അതേ പേരിലുള്ള ഒരു തമിഴ് നാടകത്തെ അടിസ്ഥാനമാക്കിയാണ് തോപ്പിൽ ഭാസി ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഈ സിനിമയുടെ വാണിജ്യ വിജയവും അഭൂതപൂർവമായ സാമൂഹിക നേട്ടങ്ങളും മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ അച്ചാണി രവി കൊല്ലത്തെ കൊയിലോൺ പബ്ലിക് ലൈബ്രറിയുടെ നിർമ്മാണത്തിനായി സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജി ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്നു.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
9: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
8: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474272

ഏവർക്കും പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. നൂറ്റിയഞ്ച് റോസാ പുഷ്പങ്ങൾ കായലോളങ്ങൾ ഏറ്റുവാങ്ങിയതോടെ പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38-ാമത് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കമായി. ബുധനാഴ്ച പുലർച്ചെ മുതൽ തന്നെ പെരുമൺ പാലത്തിന് സമീപത്തെ സ്മൃതി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയുമായി സംഘടനാ വാരഭാഗികളടക്കം ഒട്ടേറെ പേർ എത്തിയിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ സാന്നിധ്യത്തിൽ 105 റോസാ പുഷ്പങ്ങൾ അഷ്ടമുടി കായലോളങ്ങളിൽ അർപ്പിച്ചാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. അനുസ്മരണ സമ്മേളനത്തിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് റെയിൽവേ യാത്രക്കാർക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉൾപ്പെടെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ വി ഷാജി അധ്യക്ഷത വഹിച്ചു. മോഹൻ പെരുനാട്, പെരുനാട് വിജയൻ, ആർ പി പണിക്കർ, പെരുമൺ വിജയകുമാർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ കാഷ്വൽ സ്ലീപ്പർ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. 18-നും 50-നും ഇടയിൽ പ്രായമുള്ള 7-ാം ക്ലാസ് ജയിച്ച കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് അപേക്ഷിക്കാം. ജൂലൈ 16 വരെ അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. കന്റോൺമെന്റ് എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 25-ന് രാവിലെ 11 മണിക്ക്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. നിശ്ചിത വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർ www.tkmce.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി വെള്ളിയാഴ്ചയ്ക്കകം അപേക്ഷ സമർപ്പിക്കണം. മീനാക്ഷി വിലാസം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST വിഭാഗത്തിൽ സുവോളജി അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 22 രാവിലെ 10:30. ONV മലയാള പഠന കേന്ദ്രവും മാസ് ആർട്സ് സൊസൈറ്റിയും ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. വിമല ഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ പ്രസന്നകുമാർ പരവൂർ അനുസ്മരണവും മുഖ്യപ്രഭാഷണവും നടത്തി. പഠന കേന്ദ്രം സെക്രട്ടറി എച്ച് ഷാനവാസ് അധ്യക്ഷനായി. ജോർജ് എഫ് സേവിയർ വലിയ വീട്, സ്കൂൾ അധ്യാപകരായ സിസ്റ്റർ റോസി, ബിന്ദു, മാസ് സെക്രട്ടറി എ റഷീദ്, അംബുജാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള 1-ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് www.cee.kerala.government.in ൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭിക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായ ഫീസ് ജൂലൈ 12-ന് വൈകിട്ട് 4-നകം ഓൺലൈനായി അടയ്ക്കണം. ഉളിയക്കോവിൽ UP സ്കൂളിൽ യൂണിഫോം പഠനോപകരണ വിതരണം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നാസിമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ജയശ്രീ, സ്റ്റാഫ് സെക്രട്ടറി കെ അനീസ്യ എന്നിവർ പ്രസംഗിച്ചു.

0: പയ്യന്നല്ലൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും. ബലിതർപ്പണ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ബലിതർപ്പണ കേന്ദ്രങ്ങളായ മുണ്ടക്കൽ, പാപനാശം, തിരുമുല്ലവാരം എന്നിവിടങ്ങൾ ജില്ലാ കലക്ടർ ആനി ജൂല തോമസ് സന്ദർശിച്ചു. ശുചിത്വം ഉറപ്പാക്കാൻ കോർപ്പറേഷൻ ക്ഷേത്രഭരണ സമിതികൾ എന്നിവരെ ചുമതലപ്പെടുത്തി. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. 60 കിലോമീറ്റർ വളരെ വേഗത്തിൽ കാറ്റിനു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Music with Radio Sandhvanam 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഫാഷൻ സ്റ്റൈൽ എന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നു എന്നതിലാണ്. ഇന്ന് ജൂലൈ 9 ഫാഷൻ ഡേ. ഹേ ലിസണേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളോടൊപ്പം ഞാൻ RJ ആതിര. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇന്ന് ഫാഷൻ ഡേ ആണ്. ഫാഷൻ സ്റ്റൈൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് റാപ് വോക്കിൽ നടന്നു വരുന്ന സുന്ദരികളെയും സുന്ദരന്മാരെയാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഫാഷൻ സെൻസ് നമ്മുടെ പലരുടെയും വീടുകളിൽ ദിനം പ്രതി ഇങ്ങനെ നടക്കാറുണ്ട്. ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള ലുക്കും കോളേജിലേക്ക് നിറങ്ങളുടെ ആ ലോകത്തേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ ഒരു സ്റ്റൈലും, ഇൻ കേസിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ അവര് വെയർ ചെയ്യുന്ന സാരി, അച്ഛന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ, അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫാഷൻ എന്നത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മാത്രമല്ല, കംഫർട്ട് ഈസ് ഫാഷൻ, കോൺഫിഡൻസ് ഈസ് സ്റ്റൈൽ, സ്മൈൽ ഈസ് ദി ബെസ്റ്റ് ആക്സസറീസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാഷൻ സെൻസിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നതല്ല. കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ധരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഭരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ചിരി തന്നെയാണല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഫാഷൻ ഡേയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക് ഞാൻ തരുകയാണ്. അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഫേവറേറ്റ് ഡ്രസ്സ് പുറത്തെടുക്കുക, സ്റ്റൈലായിട്ട് അത് അണിയുക, കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. കാരണം ഏറ്റവും മനോഹരമായ ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സ്റ്റൈൽ എല്ലാം മാറാം, ട്രെൻഡുകളും ഒരുപാട് മാറാം, പക്ഷെ നിങ്ങൾ എന്ന വ്യക്തിത്വം ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഹാപ്പി ഫാഷൻ ഡേ. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സ്റ്റൈലിഷ്. റേഡിയോ സാന്ത്വനം 90.4 FM. Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

അഭിനയം താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ

0: എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: ബിലോ 999
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളി മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ആത്മ രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
9: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
8: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 രൂപ, 2nd prize 5,000 രൂപ, 3rd prize 3,000 രൂപ, 4th prize 2,000 രൂപ, 5th prize 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
13: സ്റ്റൈൽ എന്നത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നു എന്നതിലാണ്. ഇന്ന് July 9 ഫാഷൻ ഡേ. ഹേ ലിസണേഴ്സ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നിങ്ങളോടൊപ്പം ഞാൻ RJ ആതിര. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇന്ന് ഫാഷൻ ഡേ ആണ്. ഫാഷൻ സ്റ്റൈൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് റാപ്പ് വോക്കിൽ നടന്നു വരുന്ന സുന്ദരികളെയും സുന്ദരന്മാരെയാണ്. പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഫാഷൻ സെൻസ് നമ്മുടെ പലരുടെയും വീടുകളിൽ ദിനം പ്രതി ഇങ്ങനെ നടക്കാറുണ്ട്. ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള ലുക്കും കോളേജിലേക്ക് നിറങ്ങളുടെ ആ ലോകത്തേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ ഒരു സ്റ്റൈലും, ഇൻ കേസിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പുറത്തു പോകുമ്പോൾ അവര് വെയർ ചെയ്യുന്ന സാരി, അച്ഛന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ, അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫാഷൻ എന്നത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മാത്രമല്ല, കംഫർട്ട് ഈസ് ഫാഷൻ, കോൺഫിഡൻസ് ഈസ് സ്റ്റൈൽ, സ്മൈൽ ഈസ് ദ ബെസ്റ്റ് ആക്സസറീസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാഷൻ സെൻസിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നതല്ല. കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സിങ് ധരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഭരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ചിരി തന്നെയാണല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഫാഷൻ ഡേയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക് ഞാൻ തരികയാണ്. അലമാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഫേവറേറ്റ് ഡ്രസ്സ് പുറത്തെടുക്കുക, സ്റ്റൈലായിട്ട് അത് അണിയുക, കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. കാരണം ഏറ്റവും മനോഹരമായ ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സ്റ്റൈൽ എല്ലാം മാറാം, ട്രെൻഡുകളും ഒരുപാട് മാറാം, പക്ഷെ നിങ്ങൾ എന്ന വ്യക്തിത്വം ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഹാപ്പി ഫാഷൻ ഡേ. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സ്റ്റൈലിഷ്. റേഡിയോ സാന്ത്വനം 90.4 FM.
14: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
15: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 9. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകൃതമായതും ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതും വന്യജീവി ബോർഡ് സിംഹത്തെ രാജ്യത്തിന്റെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തതുമൊക്കെ ഒരു ജൂലൈ 9. ജൂലൈ 9 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 9. സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപീകൃതമായത് 1875 ജൂലൈ 9. രാജസ്ഥാനി വ്യവസായിയായിരുന്ന പ്രേംചന്ദ് റോയ്ചന്ദ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ഥാപിച്ചത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജിന്റെ നേതൃത്വം സ്വീകരിച്ചത് 1944 ജൂലൈ 9. ജൂലൈ 9 ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. വന്യജീവി ബോർഡ് സിംഹത്തെ രാജ്യത്തിന്റെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്തത് 1969 ജൂലൈ 9. 1972 വരെ സിംഹമായിരുന്നു രാജ്യത്തിന്റെ ദേശീയ മൃഗം. 1973 കടുവ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചതു മുതൽ അത് ബംഗാൾ കടുവയായി പ്രഖ്യാപിച്ചു. സോവിയറ്റ് യൂണിയൻ ഭൂഗർഭ അണുപരീക്ഷണം നടത്തിയത് 1972 ജൂലൈ 9. ജൂലൈ 9 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ 42 അംഗരാജ്യങ്ങൾക്കായി തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന് ഒരു ഫണ്ട് സൃഷ്ടിച്ചത്. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് കോവിലൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന കണ്ടാണശ്ശേരി വട്ടുംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പ്രമാണിച്ച് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1923 ജൂലൈ 9 അദ്ദേഹം ജനിച്ചത്.
16: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
17: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാം.

0: ഹരി ഓം.
1: ഇനിയിപ്പോ ഡെവലപ്പ് ചെയ്ത് വരാൻ പോകുന്ന ഒരു ശാസ്ത്ര വികാസത്തെ കുറിച്ച് പറയുന്നത് നാനോ ടെക്നോളജി. പദാർത്ഥത്തിന്റെ സൂക്ഷ്മ തലത്തിൽ അതിൻ്റെതായിട്ടുള്ള വിസ്മയങ്ങളുടെ സാധ്യതയെ സാക്ഷാത്കരിച്ച് നാനോ ടെക്നോളജി വികസിപ്പിക്കുന്നു. ഇപ്പൊ ഒരു മാറ്ററിനെ നമുക്ക് വേണ്ട സമയത്ത് ആവിഷ്കരിച്ചെടുക്കാം, അൺഫോൾഡ് ചെയ്തെടുക്കാം, കാര്യം കഴിഞ്ഞാൽ തിരിച്ച് മടക്കി ചുരുട്ടി വെക്കാം. നാനോ ടെക്നോളജിയുടെ ഒരു സാധ്യത പറയുകയാണ്. ഇപ്പൊ ഭാവിയിൽ കാറൊക്കെ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. ഇപ്പൊ കാറിന്റെ കീയാണ്. ഭാവിയിൽ കാർ തന്നെ പോക്കറ്റിൽ കൊണ്ടു നടക്കാം, വേണ്ട സമയത്ത് അത് അങ്ങോട്ട് അൺഫോൾഡ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അത് കയറി പോവാം. നാനോ ടെക്നോളജി. പിന്നെ നാനോ എന്നുള്ള ആ ഒരു ആസ്പെക്ടിലേക്ക് ഊർജം കണമായി തരംഗമായി കണമായി ഒക്കെ ഇങ്ങനെ ആവിഷ്കൃതമാവുകയാണ്. ഇത് കണമായും സോളിഡ് ആയിട്ടുള്ള പദാർത്ഥമായിട്ടും സ്പന്ദിക്കുമ്പോഴും അടിസ്ഥാനപരമായി അത് ഊർജം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനെ വിരോധിക്കുന്നില്ല. ഈ ശാസ്ത്ര പാഠത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഒരു ടെലിഫോൺ കണ്ടുപിടിച്ചിട്ടില്ല, നിങ്ങൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടില്ല, എനർജിയാണ് എല്ലാം എന്ന് അറിഞ്ഞിട്ടും അതിനെ കൊണ്ട് ഒരു ഉപയോഗവും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ അവകാശവാദമല്ലാതെ എന്നൊരാക്ഷേപമാണ് ഒന്നാണെന്ന് പണ്ടേ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോ പറയാം. അവിടെ വാദിക്കാനും ജയിക്കാനുമല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ഒരു കാര്യം പറയാം. എന്താ പറയാനുള്ളത്?

ആറ്റം ബോംബ് ഇവിടെ കണ്ടുപിടിച്ച് ഒരുപാട് നാശം വിതക്കിയുണ്ടായോ? അതേതായാലും അദ്വൈത ചിന്തകരുടെ പക്ഷത്തു നിന്നുണ്ടാവില്ല. അവര് ഈ എനർജിയുടെ സാധ്യത കണ്ടിട്ട് വിളിച്ചു പറയുന്നത് എന്താ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇനി ആണവ റിയാക്ടറിൽ അതിനെ ശുഭാത്മകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അതിലും ഭയത്തിന്റെ അംശമുണ്ട് എന്നാണ്, ഭയാനകമായ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേട്ടില്ലേ? അതിന്റെ ഒരു മാലിന്യം എന്ന് പറയുന്നത്, ആണവ റിയാക്ടറുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം, ആ വേസ്റ്റ് എവിടെ കൊണ്ടിടും? ഇപ്പൊ അതൊക്കെ കടലിൽ കൊണ്ടുപോയി തള്ളുകയാണെന്നാണ്. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞതാകുന്നു. ന്യൂക്ലിയർ വേസ്റ്റ്, വിശദാംശത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ശാസ്ത്രം കൊണ്ടുതരുന്ന സൗകര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. സ്വാമിക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ തീരൂ സ്വാമി, ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത് മൈക്കിന്റെ സഹായത്തോടെയാണ്. അത് ശാസ്ത്രം കണ്ടെത്തിയതാണ്. അതുപോലെ ഓൺലൈനിൽ ഇപ്പൊ ഇത് അനവധി പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് ഇത് എത്താൻ സാധിച്ചതും ശാസ്ത്രത്തിന്റെ സൗകര്യം, അതിനെയൊക്കെ നമിക്കുന്നു. പക്ഷേ ആർ യു ഹാപ്പി? അപ്പൊ എന്തോ അറിയും, ഗുരുദേവ് ചിന്മയൻ സ്വാമി പറഞ്ഞ പോലെ കംഫർട്ടബിളി മിസറബിൾ. വി ഹാവ് മെനി കംഫർട്ട്സ് അൺഫോർച്ചുനേറ്റ്ലി, ബട്ട് വി ആർ നോട്ട് ഹാപ്പി. കംഫർട്ടബിളി അൺഹാപ്പി, കംഫർട്ടബിളി മിസറബിൾ, ഇതാണ് വേദാന്തം അഡ്രസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ? അല്ലാതെ നിങ്ങളോട് മൈക്ക് ഉപയോഗിക്കേണ്ട എന്നോ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ, സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ, ബന്ധങ്ങളിൽ ഇടർച്ച വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷന് വേണ്ടി സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വർദ്ധിക്കുക. എന്തൊരു പാരഡോക്സ് ആണ്, ആലോചിച്ച് നോക്കൂ. അത് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ പോയി വ്യവഹരിച്ചോളൂ എന്ന് പറയാം. ഹാവ് ദിസ് നോളജ് ആൻഡ് അൺഫോൾഡ്, എക്സ്പ്ലോർ ആൻഡ് എക്സ്പാൻഡ്. മനസ്സിലായില്ലേ? ഇതാണ് സന്ദേശം. ഇന്നത്തെ കാലത്ത് ഇത് പറയാൻ വളരെ എളുപ്പമായി. ഈ ശ്ലോകത്തിന്റെ ഒരു ബോധ്യത്തിനായിക്കൊണ്ട് തിരമാലയുടെ അവകാശം, തിരമാല അവകാശപ്പെടുന്നു, അല്ല സമുദ്രം അവകാശപ്പെടുന്നു. എന്താ സമുദ്രം അവകാശപ്പെടുന്നത്? മയാ തതമിതം തിരമാലാസ്, ഈ തിരമാലകളൊക്കെ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ പ്രസ്താവന? മസ്താനി സർവ തിരമാല, എന്നിലാണ് ഈ തിരമാലകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയല്ലേ? നച്ച മസ്താനി നചാഹം തേഷു അവസ്ഥിത, തേഷു തിരമാലാസു, ആ തിരമാലകളിൽ നാഹം, ഞാനില്ല. എന്താ കാരണം? തിരമാല വന്നു പോകുന്നു എന്നുള്ളത് സമുദ്രം വന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിലാക്കുന്നില്ല. ക്ലിയർ? ഈവൻ നജമസ്ഥാനി ഭൂതാനി, ഐ ആം നോട്ട് ഡിഫൈൻഡ് ബൈ വേവ്സ്, തിരമാലകളാൽ ഞാൻ തീരുമാനിക്കപ്പെടുന്നില്ല, നിശ്ചയിക്കപ്പെടുന്നില്ല, നിർവചിക്കപ്പെടുന്നില്ല. കറക്റ്റ്? ഈ ഒരു അറിവോടുകൂടി ജീവിക്കൂ എന്ന് പറയാ. ഈ അറിവോടുകൂടി നിങ്ങൾ വീടുകളിലേക്ക് പോകും, കുടുംബാംഗങ്ങളെ ഒക്കെ കാണുമ്പോൾ മയാ തദമിതം സർവം എന്ന് ഓർമ്മിക്കും. അപ്പൊ ആറ്റിറ്റ്യൂഡാകെ മാറും. മനസ്സിലാവുന്നില്ലേ? അവിടെ സകല വികാരങ്ങൾക്കും അപ്പുറത്ത് വിശ്വപ്രേമം, അതിൻ്റെതായ അനാസക്തി, അനാശ്രയത്വം, ഇത് സാധിക്കും.
മയാതദമിതം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ ന ച മസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥഃ മമാത്മാ ഭൂതഭാവനഃ. ഭഗവാനെ, ഓ, കൻ യു ഗിവ് എൻ എക്സാമ്പിൾ? ഗുരുദേവ് ചെന്മയാൻ സ്വാമിജി ചിലപ്പോഴൊക്കെ പറയും, ഇൻ ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുന ചിന്മയാനന്ദ വാസ് നോട്ട് ദേർ. അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വന്നത്. ചിന്മയാനന്ദൻ ഉണ്ടാവുമ്പോഴെ എന്ത് സംഭവിക്കും? ഇതൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കും. മയാതമിതം സർ, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഇതാ പഠിച്ചു, കേട്ടില്ലേ, വ്യാഖ്യാനം ഉണ്ട് എന്ന് പറയാ. അവർ എക്സാമ്പിള് തീർച്ചയായിട്ടും ചോദിക്കും. ഇപ്പൊ ഇവിടെ എക്സാമ്പിളൊക്കെ പലതും പറഞ്ഞു, നാലൊരു എക്സാമ്പിള് പറയൂ. ഭഗവാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്?

അർജുന, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എപ്രകാരമാണ് ആകാശത്തിൽ വായു സ്ഥിതി ചെയ്യുന്നത്, അതുപോലെയാണ് എന്നിൽ ഭൂതജാലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ആട്ടോ, ഇത് തിയറിയാണ്, രഹസ്യം. ഇനിയത്തെ ചോദ്യം എന്താണ്, എങ്ങനെയാണ് ആ ഏകസാരത്തിൽ നിന്ന് വൈവിധ്യ പ്രപഞ്ച പ്രകടനമുണ്ടായത്? ബ്രഹ്മാവിന്റെ പകലൊക്കെ കൂടി അങ്ങോട്ട് ആവിഷ്കൃതമാവുന്നു, ബ്രഹ്മാവിന്റെ രാത്രിയിലൊക്കെ, അതൊന്നുകൂടി വിശദീകരിക്കാമോ? അത് വിശദീകരിച്ചു തരും. അടുത്ത ചോദ്യം എന്താണ്, ഓക്കെ എഗ്രീഡ് വിത്ത് ദിസ് നോളജ്, ഹൗ ഷുഡ് ഐ ലിവ്, ഈ ഒരു അറിവോടുകൂടി ഞാൻ എങ്ങനെ ജീവിക്കണം, അത് പറഞ്ഞുതരും. മനസ്സിലായില്ലേ? അപ്പൊ ഇനി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ അധ്യായം അറിയുന്നതോടെ നമുക്ക് അശുഭാത്, എല്ലാ അശുഭങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവും.

0: അതെങ്ങനെയാണെന്നുള്ളത് ഭഗവാൻ വ്യക്തമാക്കി തരും. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ

0: സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കുടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസിയ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്.

0: മാത്രമാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും മൊച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം.
3: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
4: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ. 999
6: ജോളി സെയിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനെ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം ജൂലൈ 11. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്ത് ആദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821. കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1880

0: 1951 മുതൽ ഓരോ 10 വർഷത്തെ ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തി വരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 മഹാമാരി മൂലം വൈകി. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ഇതിൽ സ്ത്രീകൾ 585,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 June 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 March 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16-ാം സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 മുതൽ ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 January 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 and 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820, 1836, 1849, 1858 സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822 and 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16-ാം സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 June 30 അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 July 1 മുതൽ 30 വരെയാണ് 1-ാം ഘട്ടം. 2027 February and March നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2-ാം ഘട്ടം. 2027 സെൻസസിന് 11,718 crore ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 ആണ്. പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണ്ണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: ഈസ്റ്റ് സദി കാ ഭാരത് ആജ് വികസിത് ഹോനെ ലക്ഷ്യ പർ കാം കർ റഹ യേ വോ ഭാരത് ഹൈ ജോ കഹത ഹൈ ഗ്രോ മോർ അച്ചീവ് മോർ. ഹം 140 കരോഡ് ആസ്പിറേഷൻ സേ ഭരേ രാഷ്ട്ര ഹൈ. ഹം അധീര ഹൈ, ബേസബ്ര ഹൈ. ഹം ദുനിയാ കീ സബ്സേ തേജി സേ ബഡ്തി ഇക്കോണമി ഹൈ.
0: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലെ അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും

0: പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
0: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ

0: നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ യു എസ് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. രണ്ടു ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യമന്ത്രി അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ, വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം, ചെന്നൈ, തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: യുവവാണി.

0: സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിലെ വയലിൻ വായന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ വൈഷ്ണവി വർമ്മ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. കൂടെ മൃദംഗത്തിൽ രാഹുൽ എസ് ആർ നായർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു യുവ കലാകാരിയാണ്, വൈഷ്ണവി ആർ വർമ്മ. വൈഷ്ണവി ഇന്ന് നമുക്ക് വേണ്ടി വയലിനിൽ ചില കൃതികൾ വായിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് വൈഷ്ണവി ഒന്ന് പരിചയപ്പെടാം. യുവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: വൈഷ്ണവി. വൈഷ്ണവി ഒന്ന് പരിചയപ്പെടുത്താമോ, എന്ത് പഠിക്കുന്നു, എവിടെയാണ് വീട് എന്നൊക്കെ?
2: ഞാൻ GGHSS കോട്ടഹിൽ വഴുതക്കാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ സ്ട്രീം എടുത്തിരിക്കുന്നത്. ഞാൻ ശ്രീകണ്ഠേശ്വരം ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നു. ഞാൻ വയലിൻ ആണ് വായിക്കുന്നത്.
1: എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് വയലിൻ?
2: ഞാൻ 5 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. മുത്തശ്ശനും അമ്മയുമാണ് എന്റെ ഗുരു. മുത്തശ്ശൻ പ്രൊഫസർ ഈശ്വര വർമ്മ, റിട്ടയർഡ് പ്രൊഫസറാണ്, ശ്രീ സ്വാതിനാൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്ന് വയലിനിൽ റിട്ടയറായി. അമ്മ ഇപ്പോൾ ശ്രീ സ്വാതിനാൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ തന്നെ ലെക്ചറായി സേവനം അനുഷ്ഠിക്കുന്നു.
1: അപ്പോൾ വീട്ടിൽ നിന്നാണ് ഈ വയലിനിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്?
2: അതെ അതെ.
1: മുത്തശ്ശനും അമ്മയും ആണ്. ശരി, മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നുണ്ടോ, അതോ പണ്ട് മുതലേ വയലിൻ തന്നെയാണ്?
2: ഞാൻ വയലിനും പാട്ടും ആണ് പണ്ട് തൊട്ടേ പഠിക്കുന്നത്. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു, 10th വെച്ച് ഞാൻ നിർത്തി
1: പഠിത്തത്തിന്റെ ഭാഗമായി.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ശ്വാസത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

പഠിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും നമ്മെ നവീകരിക്കുന്നു. തിരക്കേറിയ ദൈനംദിന ജീവിതത്തിൽ നിന്നും സർഗാത്മകതയിലേക്കുള്ള ചെറു നടത്തം കൂടിയാണ് ഓരോ യാത്രകളും. വിനോദ സഞ്ചാര മേഖല സമ്മാനിക്കുന്ന ഊർജം തികച്ചും ആനന്ദകരമാണ്. അറിവുകളുടെ, അനുഭവങ്ങളുടെ പുത്തൻ മേഖല കടന്നെത്തുന്ന ഓരോ യാത്രകളും നമുക്ക് നൽകുന്ന പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും സംസ്കാരങ്ങളും തന്നെയാണ് ഞങ്ങളെ ഓരോ യാത്രകൾക്കും പ്രേരകമാക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന

അനുഭവങ്ങളുടെ ആകെ തുകയാണ് സുന്ദരസഞ്ചാരം എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപിൽ 10 ദ്വീപുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നു. അഗത്തി ദ്വീപിൽ വിമാനമിറങ്ങുമ്പോൾ കണ്ട അറബിക്കടലിൻ്റെ മനോഹാരിതയും പറഞ്ഞിരുന്നു. സ്കൂബ ഡൈവിംഗ് എന്ന അതിസാഹസിക സാഗര വിനോദത്തിൽ ലഭിച്ച കടലാഴങ്ങളുടെ കാണാക്കാഴ്ച സമ്മാനിച്ച അസുലഭവും അപൂർവവുമായ ദൃശ്യവിരുന്ന് പറഞ്ഞിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഇന്നോളം ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ പ്രയാണം സുഗമമാക്കുന്നത്. രാവിലെ തന്നെ ഡോൾഫിൻ വാച്ചിനായി പോയതും ടൂണ ബിരിയാണി കഴിച്ച വിവരം പറഞ്ഞിരുന്നു. അഗത്തി ദ്വീപിന് സമീപത്തെ ലഗൂണിൽ നങ്കൂരമുറപ്പിച്ച ബോട്ടിൽ നിന്നും സ്നോർക്കലിംഗ് എന്ന കടൽ വിനോദത്തിന് പോയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ കടൽ വിനോദ കാഴ്ചകളിലേക്ക് കടക്കാം. സമുദ്രോപരിതലത്തിൽ കമിഴ്ന്നു കിടന്ന് നമ്മുടെ മുഖത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ കടലിനടിയിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന വിനോദോപാധിയാണ് സ്നോർക്കലിംഗ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. സ്നോർക്കലിംഗ് നടത്തുന്ന ഞങ്ങളുടെ ഫോട്ടോകൾ ടൂർ ഓപ്പറേറ്റർ ഗൈഡ് പകർത്തിയിരുന്നു. സ്കൂബ ഡൈവിങ്ങിൽ നിന്നും സ്നോർക്കലിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. തൊട്ടടുത്ത് തന്നെ ബോട്ടിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്ന കയറിൽ പിടിച്ച് സ്നോർക്കലിംഗ് ആസ്വദിക്കുന്ന മകളുടെ അടുത്തേക്ക് നീന്തി ചെന്ന് അവളുടെ കയ്യും പിടിച്ച് വീണ്ടും കുറച്ചുകൂടി ഉള്ളിലേക്ക് നീന്തി വീണ്ടും കമഴ്ന്നു കിടന്ന് സമുദ്രാന്തർ ഭാഗത്തിൻ്റെ ഭംഗി നുകരാൻ തുടങ്ങി. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയം അവസാനിച്ചെന്ന് ഡൈവിംഗ് മാസ്റ്ററുടെ അറിയിപ്പ് വിസിൽ രൂപത്തിൽ ലഭിച്ചതോടെ ഞങ്ങൾ ബോട്ടിനടുത്തേക്ക് സാവധാനം നീന്തിയെത്തി ഏണിയിൽ പിടിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ശേഷം മുകളിലേക്ക് കയറി നനഞ്ഞ തല തുടച്ച് ഈർപ്പം മാറ്റി. കടൽക്കാറ്റിൽ തണുപ്പ് ആ ഉച്ചനേരത്തും ഞങ്ങളെ ആശ്ലേഷിച്ചു. സമാനതകളില്ലാത്ത കാഴ്ച വസന്ത് സമ്മാനിച്ച സ്നോർക്കലിങ്ങിൻ്റെ സവിശേഷത മനസ്സിലാകെ ഉല്ലാസപ്പുത്തിരി കത്തിക്കുമ്പോൾ മറ്റൊരു സംഘം സ്നോർക്കലിങ്ങിനായി ഒരുങ്ങി കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് കൂടുതൽ വെയിൽ കിട്ടുന്ന സീറ്റുകളിലേക്ക് മാറിയിരുന്നു. വസ്ത്രം ഉണങ്ങിയതോടെ ഞാൻ നേരെ ശ്രാങ്കിൻ്റെ റൂമിലേക്ക് കയറി. അവിടെ ഒന്നിൽ കൂടുതൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും ആഹ്ലാദത്തിൽ നിന്നും എന്തോ പുതിയ കോള് ഒത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും ബോട്ട് ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചും അവരോട് ആരായുമ്പോൾ തന്നെ ഇത്രമേൽ സന്തോഷം തോന്നാനുള്ള കാരണം എന്താണെന്നും അന്വേഷിച്ചു. ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ബംഗാരദ്വീപിൽ എത്തിച്ചത് ഈ ബോട്ടിൽ ആയിരുന്നു എന്നും അതിനാൽ ഈ ബോട്ടിന് കൂടുതൽ പ്രാധാന്യം വിനോദസഞ്ചാരികൾ നൽകുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ സ്നോർക്കലിങ്ങിന് അടുത്ത ദിവസമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഈ ബോട്ട് തീർച്ചയായും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. അടുത്ത ദിവസം അഗത്തി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിലെ യാത്രക്കാരെയും കൊണ്ട് ദ്വീപ് സന്ദർശിക്കാൻ പോകേണ്ടതിനാലാണ് ഈ ബോട്ട് ലഭിക്കില്ല എന്ന് സൂചിപ്പിച്ചത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ബോട്ട് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഗോവ, മുംബൈ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഓരോ ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഗത്തി കച്ചേരി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്താറുണ്ട്. ഏകദേശം 1750 വിനോദസഞ്ചാരികളെയും കൊണ്ടെത്തുന്ന ടൂറിസ്റ്റ് കപ്പൽ കരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് പുറം കടലിലാണ് നങ്കൂരമിടുന്നത്. അവിടെ നിന്നും ചെറിയ ചെറിയ ബോട്ടുകളിലാണ് യാത്രക്കാരെ കരയിൽ എത്തിക്കുന്നത്. സഞ്ചാരം പൂർത്തിയാക്കുന്ന വിനോദസഞ്ചാരികളെ തിരികെ

കപ്പലിലേക്ക് എത്തിക്കുന്നതും ചെറിയ ബോട്ടുകളിലാണ്. അവധിക്കാലത്താണ് ധാരാളം യാത്രികർ ഉണ്ടാവുക. സീസൺ അല്ലാത്തപ്പോഴെത്തുന്നവരുടെ എണ്ണം 1000 ആയിരിക്കും. വിവിധ തരം വിനോദങ്ങളും പരമ്പരാഗത നൃത്തരൂപങ്ങളും മറ്റും കച്ചേരി ജെട്ടിയിൽ ടൂറിസ്റ്റുകൾക്കായി ഒരുക്കുന്നത് ദ്വീപിൽ പതിവാണ്. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ഡോൾഫിൻ വാച്ചിന് പോയ വിവരങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. കടൽ വിനോദങ്ങളിൽ അധികം സാഹസികതയില്ലാത്ത സ്നോർക്കലിംഗ് നടത്തിയ കാര്യങ്ങളും അതിൻ്റെ അസുലഭ ദൃശ്യചാരുതയും പറഞ്ഞിരുന്നു. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനത്തിൽ സന്തോഷം. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിൻ്റെ സവിശേഷത പറഞ്ഞത് ഓർക്കുമെന്ന് കരുതുന്നു. അഗത്തിയിലെ കച്ചേരി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ടൂറിസ്റ്റുകൾക്കായി അഗത്തി ജെട്ടിയിൽ ഒരുക്കുന്ന കലാപരിപാടികളും പറഞ്ഞിരുന്നു. കൂടുതൽ വിനോദസഞ്ചാര വിശേഷങ്ങളിലേക്ക് കടക്കാം. വിനോദസഞ്ചാരികൾക്കായി ഇളനീർ, ഇടിയപ്പം, വെജിറ്റബിൾ ബിരിയാണി, ട്യൂണ ബിരിയാണി, സമോസ, വെജ് കട്ട്ലറ്റ്, ഇലയട അഥവാ വത്സൻ, വിവിധ ഇനം ശീതള പാനീയങ്ങൾ എന്നിവ കച്ചേരി ജെട്ടിയിലെ ടെന്റുകളിൽ ഒരുക്കിയിട്ടുണ്ടാവും. ഇത്തരം ടൂറിസ്റ്റുകളെ മനസ്സിൽ കണ്ടാണ് വാട്ടർ സ്പോർട്സ് ഇനങ്ങളായ ഗ്ലാസ് ബോട്ട്, സ്കൂബ ഡൈവിംഗ്, ജാർസ്കി, സ്നോർക്കലിംഗ് തുടങ്ങിയ വിനോദോപാധികൾ ലക്ഷദ്വീപിലുള്ള വിവിധ ദ്വീപുകളിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കപ്പൽ വന്ന് എന്നറിയുമ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിന്റെ അർത്ഥം ശ്രോതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കച്ചേരി ജെട്ടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹോം സ്റ്റേയിൽ താമസിക്കുന്ന യാത്രികർക്കും ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്ന ദീപശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ മാതൃകയിൽ ദീപശ്രീ അയൽക്കൂട്ടങ്ങൾ ലക്ഷദ്വീപിൽ ശ്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വനിതാ കൂട്ടായ്മയാണ്. 2017 ലക്ഷദ്വീപിൽ ഈ സംവിധാനം നിലവിൽ വന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ദീപശ്രീ മകളകൾക്ക് വലിയ തോതിൽ സഹായകമായതായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ പറഞ്ഞത് ഓർക്കുന്നു. കേരളമാണ് ലക്ഷദ്വീപിന് ഇക്കാര്യത്തിൽ മാതൃകയെന്നും കൂട്ടിച്ചേർക്കാൻ അവർ മറന്നില്ല. കേരളത്തിൽ നിന്നെത്തിയ കുടുംബശ്രീ പരിശീലകരെയും നന്ദിപൂർവ്വം അവർ അനുസ്മരിച്ചു. അത് അഭിമാനകരമായി ഞങ്ങൾക്ക് തോന്നി. ശ്രീ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ പരിശീലന പ്രക്രിയ നടന്നതെന്ന് വായിച്ചത് ഓർക്കുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യപ്രകാരമായിരുന്നു ശ്രീമതി ശ്രീലേഖയുടെ നേതൃത്വത്തിലുള്ള പരിശീലകരെ ലക്ഷദ്വീപിലേക്ക് അയച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നതിൽ കേരളീയരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. സ്നോർക്കലിംഗ് പൂർത്തിയായതോടെ എല്ലാവരും ബോട്ടിൽ കയറി. എല്ലാവരും ബോട്ടിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബോട്ട് തിരികെ യാത്ര ആരംഭിച്ചു. കടലിന്റെ അപൂർവ ദർശന സുഖം പകർന്നുള്ള യാത്രയിൽ ദൂരെ ദൂരെ കിടക്കുന്ന തുരുത്തുകൾ ചൂണ്ടിക്കാട്ടി അവയെക്കുറിച്ചുള്ള ചെറു ചെറു വിവരണങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. ഏറ്റവും അകലെ ഒരു കുന്നോളം വലുപ്പത്തിൽ കണ്ട ദ്വീപാണ് കവരത്തി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത്. കവരത്തിയിലാണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ലക്ഷദ്വീപിന്റെ ഭരണസിരാ കേന്ദ്രവും പ്രധാന ദ്വീപും കവരത്തി തന്നെയാണ്. 78% ശരാശരി സാക്ഷരതയുള്ള കവരത്തിയിലെ ആളുകളുടെ സംസാര ഭാഷ ജസ്സരി അഥവാ ജസ്രിയാണ്. ഇത് മലയാളത്തിന്റെ ലക്ഷദ്വീപ് പതിപ്പെന്ന് വിളിക്കാം. ജല വിനോദങ്ങൾ തന്നെയാണ് കവരത്തിയിലെയും പ്രധാന ആകർഷണം. ജല വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ശാന്തമായ അന്തരീക്ഷവും വെള്ളമണൽ ബീച്ചുകളും അനിതര സാധാരണമായ പച്ചപ്പും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ സുന്ദരസഞ്ചാരത്തിന് നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് ഈ യാത്രാവിവരണ പരിപാടിയുടെ വിജയം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഡോൾഫിൻ വാച്ചിനും സ്നോർക്കലിംഗിനും ശേഷം അഗത്തി ദ്വീപിലേക്ക് മടങ്ങുമ്പോൾ ദൂരെ കണ്ട കവരത്തി ദ്വീപിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കവരത്തി ദ്വീപാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ഇവിടത്തെ തുറമുഖത്താണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ഇവിടത്തെയും പ്രധാന വരുമാന മാർഗം കടൽ വിനോദങ്ങൾ തന്നെയാണ്. കൂടുതൽ കവരത്തി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ വിമാനത്താവളം ഇല്ലെങ്കിലും ഒരു പോർട്ടുണ്ട്. മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയും തന്നെയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. കവരത്തി ദ്വീപിന്റെ ഔദ്യോഗിക മൃഗം അഥവാ മത്സ്യം ബട്ടർഫ്ലൈ ഫിഷാണ്. ഔദ്യോഗിക വൃക്ഷമാകട്ടെ ചീമ പ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട് ട്രീ. ഭരണസിരാ കേന്ദ്രമായ കവരത്തിയിലെ എയർ ആംബുലൻസ് വളരെ പ്രസിദ്ധമാണ്. ഏത് സമയത്തും രോഗികളെ കൊച്ചിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുവാനാണ് ഈ എയർ ആംബുലൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 400 വർഷം പഴക്കമുണ്ട് എന്ന് കരുതുന്ന ഹുജ്ര മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ധാരാളം തീർത്ഥാടകരെത്തുന്ന ദ്വീപിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത്. ബോട്ട് യാത്ര കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വളരെ അടുത്തായി മറ്റൊരു തുരുത്ത് കാണാനായി. ഇതാണ് ബംഗാരം ദ്വീപ്. നേരത്തെ ആൾക്കാർ താമസമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജനവാസമില്ല. അവിടെ വിപുലമായ തോതിൽ ഹോട്ടലുകളുടെ നിർമ്മാണം നടക്കുന്നതായി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു. ഏറ്റവും ആഴം കുറഞ്ഞതും മനോഹരവുമായ ലഗൂണുള്ള പ്രദേശമാണ് ബംഗാരം ദ്വീപ്. അതിനാൽ തന്നെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനും സാഗര വിനോദങ്ങളിൽ ഏർപ്പെടാനും തികച്ചും അനുയോജ്യം തന്നെ. കവരത്തിയിൽ നിന്നും 63 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കൽപ്പേനി ദ്വീപ് വലിയൊരു ലഗൂണിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ലഗൂൺ ദ്വീപ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റ് ദ്വീപുകളിൽ നിന്നും കൽപ്പേനി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് 3 ചെറുദ്വീപുകളുടെ ഒരു കൂട്ടമായതിനാലാണ്. കൽപ്പേനി, തിലാക്കം, പിട്ടി എന്നിവയാണ് ദ്വീപുകൾ. വേലിയിറക്ക സമയത്ത് തിലാക്കം ദ്വീപിലേക്ക് നടന്ന് കയറാൻ കഴിയുമെന്നാണ് ബോട്ടിലെ ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്. ജല വിനോദങ്ങൾക്ക് ഏറെ സൗകര്യങ്ങളുള്ള ആഴം കുറഞ്ഞ ലഗൂൺ ആയതിനാൽ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. സർക്കാർ ലോഡ്ജുകളും പരിസ്ഥിതി സൗഹൃദ കോട്ടേജുകളും ഹോം സ്റ്റേകളും ഇവിടെയും ലഭ്യമാണ്. ബംഗാരം ദ്വീപിലൊഴികെ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും മദ്യം നിരോധിച്ചിരിക്കുകയാണ്. ജസരി തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെയും സംസാര ഭാഷ. ഇവിടെ ജയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇടങ്ങളിലൊന്നായി കാണാം. പട്ടി, പന്നി, പാമ്പ് തുടങ്ങിയവ ലക്ഷദ്വീപുകളിലില്ല എന്നത് ആശ്ചര്യജനകം. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും ഗൈഡിൻ്റെ വിവരണം കേട്ടും സമയം പോയതറിഞ്ഞില്ല. ഞങ്ങളുടെ ബോട്ട് തീരത്തോട്ടടുക്കാൻ തുടങ്ങി. എല്ലാവരും ഉത്സാഹഭരിതരായി. ഏറെ സന്തോഷങ്ങൾ സമ്മാനിച്ച കടൽ വിനോദങ്ങളുടെ ഓർമ്മകളുമായി തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും കടലിലേക്ക് ഇറക്കിയിട്ട ഏണിപ്പടിയിലൂടെ ഓരോരുത്തരായി വളരെ സാവധാനം താഴേക്ക് ഇറങ്ങി. വെള്ളമണൽ നിറഞ്ഞ മണലിൽ ചവിട്ടിയപ്പോഴേക്കും പാദം മുഴുവൻ മണ്ണ് കൊണ്ട് അഭിഷേകമായി. ചെരുപ്പിനടിയിൽ മണ്ണ് കയറിയാലുള്ള അസ്വസ്ഥത പറയാനില്ല. എന്നാൽ നനഞ്ഞ പാദത്തിലായാലോ മുറിവ് ഉറപ്പ്. ഒരിക്കൽ കൂടി കടൽ വെള്ളത്തിൽ കാൽ കഴുകി പാദങ്ങൾ മണൽ മുക്തമാക്കി തീരത്തു നിന്നും അകലെയല്ലാത്ത ഹോം സ്റ്റേയിലേക്ക് സാവധാനം നടന്നു. വൈകുന്നേരം ചായ കുടിച്ച ശേഷം 5 മണിയോടെ ലഗൂൺ ബീച്ചിൽ എല്ലാവരും ഒത്തുകൂടണം എന്നൊരു നിർദ്ദേശവും ഞങ്ങളുടെ ഗൈഡ് നൽകിയിരുന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്താഴ്ച വീണ്ടും കാണാം. വിട ചൊല്ലുന്നത് സുന്ദരസഞ്ചാരം അവതാരകൻ ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെ ഈ മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദേശകാല ഭാഷാഭേദമന്യേ ലോകം ഏറെ ആസ്വദിക്കുന്ന ഒരു കലയാണ് സംഗീതം. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് കൈമാറിയ വായ്ത്താരികളിൽ നിന്ന് തുടങ്ങി മനുഷ്യൻ അതിന്റെ അനന്തതയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും കണ്ണെത്താ ദൂരം ഇനിയും യാത്ര ചെയ്യാനുമുണ്ട്. എത്രയോ സംഗീത ശൈലികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. ഓരോന്നും അതിൻ്റെതായ ആസ്വാദന തലങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. സംഗീതത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കലാപ്രതിഭകളെ കുറിച്ചാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയ് അതുൽ എന്ന സംഗീത കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

0: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകർ അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പരമ്പരാഗത ഗണപതി മന്ത്രങ്ങളും സിംഫണിക് സംഗീതവും സംയോജിപ്പിച്ച ഭക്തിഗാന ആൽബമായ വിശ്വവിനായകിലൂടെയാണ് അവർ തങ്ങളുടെ കരിയർ ആരംഭിച്ചത്. പിന്നീട് നിരവധി സിനിമകൾ, ആൽബങ്ങൾ, സീരിയലുകൾ, നാടകങ്ങൾ എന്നിവയ്ക്ക് സംഗീതം നൽകിയ ഈ കൂട്ടുകെട്ട് അങ്ങനെ ഇന്ത്യയിലെ തന്നെ മുൻനിര സംഗീത സംവിധായക ജോഡികളിൽ ഒന്നായി മാറി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരുപിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പരമ്പരാഗതവും എന്നാൽ അസാധാരണമായതുമായ സംഗീത സൃഷ്ടി

രീതിക്ക് പ്രസിദ്ധരായ അജയ് അതൽ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ച ഒരുപിടി ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘ മൽഹാറിന്റെ ഈ സഞ്ചാരം. സവർഗേദേക് ഗാവ്, നടരംഗ്, പി കെ, സിംഗം, ധടക്, തുമ്പാദ്, മൗലി, സൂപ്പർ 30 തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സൃഷ്ടികൾ നടത്താൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു.

Music with Radio Santhvanam 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് അതുൽ സംഗീത കൂട്ടായ്മയിൽ വിരിഞ്ഞ ഗാനങ്ങളാണ്. പൂനെയിലെ അലണ്ടയിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായ അശോക് ഗോഗ്വാലയുടെ മക്കളായാണ് അജയും അതുലും ജനിച്ചത്. പിതാവിന് സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയായതിനാൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ രാജ്ഗുരുനഗർ, ജുന്നാർ, ഷിരൂർ, മഞ്ചാർ, ഘോഡേഗാവ് തുടങ്ങിയ നിരവധി ഗ്രാമങ്ങളിലാണ് അവർ ബാല്യകാലം ചെലവഴിച്ചത്. കുട്ടിക്കാലത്ത് അക്കാഡമിക് വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീതത്തോടുള്ള അവരുടെ താല്പര്യം വളർന്നിരുന്നു. ഈ സമയത്താണ് അവർ സംഗീതത്തിൽ പരീക്ഷണം തുടങ്ങിയത്. ഒരു NCC മത്സരത്തിൽ അജയ് നിലവിലുള്ള ഒരു രചന വ്യത്യസ്തമായി വായിച്ചു. അവരുടെ ആ പരീക്ഷണത്തിന് സമ്മാനം ലഭിക്കുകയും ചെയ്തു.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത കൂട്ടുകെട്ട് അജയ് അതുലിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ സഹോദരന്മാർക്ക് ഒരു സംഗീത പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. സംഗീതത്തിനായി കുടുംബം നേരിട്ട് പിന്തുണച്ചില്ലെങ്കിലും അവർക്ക് ഒരിക്കലും ഒരു സഹായവും നിഷേധിച്ചിരുന്നുമില്ല. സ്കൂൾ, ക്ഷേത്രങ്ങൾ, പ്രാദേശിക ബാൻഡുകൾ മുതലായവയിലൂടെ അവർ സംഗീത സംരംഭങ്ങൾ ആരംഭിച്ചു. നേരിട്ടുള്ള പരിശീലനം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ സംരംഭങ്ങളിൽ നിന്ന് അവർ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഹാർമോണിയം, ഡോൾ, മൃദംഗം തുടങ്ങിയവയിൽ പരിശീലനം ലഭിച്ചവരുമായി അവർ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് കോളേജ് പഠനകാലത്ത് പ്രാദേശിക ബാൻഡുകളുടെ അറേഞ്ചർമാരായും അവർ പ്രവർത്തിച്ചിരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരു പിടി മനോഹര ഗാനങ്ങളാണ്. നിരവധി മികച്ച ഗാനങ്ങളാണ് ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സഹോദരന്മാർ 2015 ഫോർബ്സ് ഇന്ത്യ സെലിബ്രിറ്റി 100 പട്ടികയിൽ ആദ്യം 82 സ്ഥാനം നേടുകയും 2019 22 സ്ഥാനം നേടുകയും ചെയ്തു. കൂടാതെ ദേശീയ ചലച്ചിത്ര അവാർഡ്, ഫിലിംഫെയർ അവാർഡുകൾ, മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, മിർച്ചി സംഗീത അവാർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തി. ഈ സഹോദര കൂട്ടായ്മയിൽ വിരിഞ്ഞ അനവധി മനോഹര ഗാനങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം.

ഇന്നത്തെ മേഘമൽഹാറിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: शर्म आती है।
1: देखो तुम नहीं कहोगी तो मेरी जान निकल जाएगी।

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റീത ജോർജ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. മനോരാജ്യം ഏറെ അരുത്, അതാണ് ഇന്നത്തെ കഥ. പണ്ട് ഒരു ബ്രഹ്മചാരി ഒരു ബ്രാഹ്മണന്റെ മഠത്തിൽ ചെന്നു. അന്ന് അവിടെ ശ്രാദ്ധമായിരുന്നു. ശ്രാദ്ധം ഉണ്ട ശേഷം ബ്രഹ്മചാരിക്ക് കുറച്ച് മലർപ്പൊടിയാണ് ദക്ഷിണയായി കിട്ടിയത്. അയാൾ അത് ഒരു മൺകുടത്തിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. യാത്രക്കിടയിൽ അയാൾ പല മനോരാജ്യങ്ങളും കണ്ടു. ചന്തയിൽ പോയി മലർപ്പൊടി വിറ്റ് ഒരു പെണ്ണാടിനെ വാങ്ങണം. വെള്ളവും പുല്ലും നല്ലവണ്ണം കൊടുത്ത് അതിനെ പോറ്റിയാൽ കൊല്ലം തോറും ഈ രണ്ട് കുട്ടികളെ അത് പ്രസവിക്കും. അവയെ വിറ്റ് ഒരു പശുവിനെ വാങ്ങാം. പിന്നീട് പശുക്കിടാങ്ങൾ അങ്ങനെ ഉണ്ടാകും, കാളക്കുട്ടന്മാരും. അങ്ങനെ ആ കുടുംബം വലുതാകും. പിന്നെ പതുക്കെ കൃഷി തുടങ്ങാം. വയലിൽ വേണ്ട പോലെ കൃഷി ഇറക്കി നല്ലപോലെ വിളവെടുക്കാം. അങ്ങനെ സമ്പത്ത് വർദ്ധിക്കും. ഇല്ലം പുതുക്കി പണിയണം. തുടർന്ന് കല്യാണം കഴിച്ച് സുഖമായി കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ ഭാര്യ ഗർഭിണിയാകും. അവൾ ഒരുണ്ണിയെ പ്രസവിക്കും. അവന് സോമ ശർമാവെന്ന് പേരിടണം. ആ അവസരം കുട്ടിയെ നോക്കാതെ ഭാര്യ പശുവിനെ കറക്കാൻ പോകും. അപ്പോൾ ദേഷ്യത്തോട് ഒരു കോലുകൊണ്ട് അവളെ അടിക്കും. മനോരാജ്യം മുറുകി മുറുകി ബ്രഹ്മചാരി മൺകുടത്തിലൊരടി. അതോടെ കുടം തവിടുപൊടിയായി. മലർപ്പൊടി കൊണ്ട് ആകെ ഒരഭിഷേകം. കണ്ണിലും മൂക്കിലും എല്ലാം മലർപ്പൊടി. അങ്ങനെ മൺകുടം പോലെ അയാളുടെ മനോരാജ്യവും അതോടെ തകർന്നു. അതുകൊണ്ടാണ് മനോരാജ്യം അധികം കാണരുതെന്ന് പറയുന്നത്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? വേറൊരു കഥയുമായി നാളെ എത്താം. ശുഭരാത്രി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് റീത ജോർജ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രഹാതുരതി ഉണർത്തുന്ന ഗ്രാമവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗി എന്ന പരിപാടിക്ക് പ്രിയ ശ്രോതാക്കൾ നൽകി വരുന്ന ഈ പിന്തുണയ്ക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്നെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഗ്രാമീണ ജീവിതത്തിന്റെ ഒരുപിടി ഓർമ്മകളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഗ്രാമഭംഗി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ചിലതൊക്കെ എന്റെ അനുഭവങ്ങളുമാണ്. അതിലെന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രാമവും ഈ ഗ്രാമഭംഗിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ബീജിയും വേനൽ അവധിയിലാണ് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് യാത്ര പോകുന്നത്. അവിടെയുള്ളതെന്തും എനിക്കിഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അകലെ എവിടെയോ പായുന്ന ട്രെയിനിന്റെ ശബ്ദം, സദാ വീട്ടുകാരെ പോലെ വരുന്ന കരിയിലെ കിളികളുടെ ശബ്ദം, മുളങ്കാട്, കാവുകൾ, പുഞ്ച, കുളം, അങ്ങനെ പലതും. ആ അവധിക്കാലത്തിന് ദീർഘായുസായിരുന്നെങ്കിലെന്ന് കുട്ടിക്കാലത്ത് വെറുതെ ചിന്തിക്കുമായിരുന്നു. വലിയ പുരയിടങ്ങൾക്ക് നടുവിലായാണ് മിക്ക വീടുകളും. അന്ന് മതിലുകൾ ഉണ്ടായിരുന്നില്ല. തെച്ചി, ചെമ്പരത്തി, മൈലാഞ്ചി മുതലായവ കൊണ്ട് നിർമ്മിച്ച വേലികൾ, പിന്നെ വേലിപ്പത്തലുകൾ അങ്ങനെ കാണാറില്ല. പകരം മറ്റൊരു ചെടി അതിനായി ഉപയോഗിച്ചിരുന്നു. അതിന്റെ പേര് വ്യക്തമല്ല, പക്ഷെ അതിന്റെ കായകൾ കളിക്കാൻ ഉപയോഗിച്ചിരുന്നു. നാലുപാടും വേലി ഉണ്ടായിരുന്നെങ്കിലും അയൽപ്പക്കത്തെ ഓരോ വീട്ടിലോട്ടും ഒരു വാതിലുണ്ടായിരുന്നു. എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടായിരുന്നെങ്കിലും ചില വീടുകളിൽ മണ്ണെണ്ണ വിളക്ക് തന്നെയായിരുന്നു ശരണം. മണ്ണെണ്ണ വിളക്കിൽ സന്ധ്യയ്ക്ക് മുൻപ് മണ്ണെണ്ണ നിറയ്ക്കുന്നത് ഒരു പ്രധാന ജോലിയുമായിരുന്നു. കൊതുക് തിരിക്ക് പകരം ആഞ്ഞിലിച്ചക്കയുടെ തിരി ഉപയോഗിക്കുമായിരുന്നു. അടുക്കള വാതിൽ തുറന്നാൽ പുഞ്ചയിൽ നിന്ന് കാറ്റ് വീശിക്കൊണ്ടിരിക്കും. നല്ല സുഖമാണ്. പിന്നെ പുഞ്ചയ്ക്കപ്പുറത്ത് വിശാലമായ ചെമ്മൺപാത. ക്ഷേത്രത്തിലെ ജീവിതയൊക്കെ ആ വഴി പോകുന്നത് വീട്ടിൽ നിന്നാൽ കാണാം. എവിടെ നോക്കിയാലും നിറയെ പുഞ്ചയും കാവുകളും കുളവുമൊക്കെ നിറഞ്ഞു നിന്ന ഗ്രാമമായിരുന്നു അത്. ചക്ക, പേരയ്ക്ക, മാമ്പഴം, അമ്പഴം, കമ്പിളി നാരങ്ങ, മൾബറി തുടങ്ങി വിവിധ ഇനം പഴവർഗ്ഗങ്ങൾ അവിടെ ഇവിടെയായി യഥേഷ്ടം കായ്ച്ചു നിൽക്കുമായിരുന്നു. പിന്നെ നല്ല പഴുത്ത കുടംപുളിക്കുള്ളിലെ മധുരമുള്ള അരി വായിലിട്ട് വെറുതെ നുണയുന്നതും രസകരമായിരുന്നു. കുരു വിഴുങ്ങാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശവും ഒപ്പമുണ്ടായിരിക്കും.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അത്രമേൽ പ്രിയപ്പെട്ട ഓർമ്മകളും വേനലവധിക്കാലത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നത്. കളിക്കാൻ നിറയെ കൂട്ടുകാരുണ്ടാകും. കളിയൊക്കെ കഴിഞ്ഞ് കണ്ടത്തിൽ വിശ്രമിക്കാം. തൊട്ടടുത്തുള്ള കുളം കുറച്ചാഴമുള്ളതാണ്. പക്ഷേ ഇതൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഞങ്ങൾക്ക് അത്രയേറെ ആവേശമായിരുന്നു. ഒളിച്ചുകളി, മണ്ണിൽ കുഴിയുണ്ടാക്കി കളിക്കുന്നത്, കള്ളനും പോലീസും തുടങ്ങിയവയായിരുന്നു പ്രധാന വിനോദങ്ങൾ. പിന്നെ നല്ല ഉണങ്ങിയ കരിയിലകൾ പെറുക്കിയെടുക്കുന്ന ഉത്തരവാദിത്വവും കുട്ടികൾക്കായിരുന്നു. തീ കത്തിക്കുന്നതിനായിരുന്നു ഇത്. മുറ്റത്ത് പുഷ്പങ്ങളുടെ നിത്യവസന്തമാണ്. പിച്ചി, മുല്ല, നാലുമണി, ചെമ്പകം, ഗന്ധരാജൻ, ഇലഞ്ഞി, മഞ്ഞ കോളാമ്പി തുടങ്ങി അങ്ങനെ പോകുന്നു ആ നിര. കരിയിലക്കിളികളുടെ ശബ്ദം കേട്ട് ഉറക്കമുണർന്ന ബാല്യം, പഞ്ചാര മണ്ണിൽ വീണ മഞ്ചാടി മണികൾ എന്നും ആ കുട്ടിക്കാലത്തെ ആകർഷിച്ചിരുന്നു. വർണ്ണവസന്തമായിരുന്ന ചെമ്പോട്ടി മരങ്ങളും അങ്ങനെ തന്നെ. മാവോ പേരയോ പോലെ ദൂരത്തല്ല ചെമ്പോട്ടിപ്പഴം. കുട്ടികൾക്ക് കയ്യെത്തി പറിക്കാവുന്ന അടുത്ത് ചെമ്പോട്ടികൾ പൂവിട്ടു. അതാണ് അവയുമായുള്ള സൗഹൃദത്തിന് കാരണം. അവിടെ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം. വീടുകൾ തമ്മിലുള്ള ദൂരം മനുഷ്യർക്കിടയിൽ കുറവായിരുന്നു. ഒരാളുടെ ദുഃഖത്തിൽ മറ്റുള്ളവരും പങ്കുകൊണ്ടു, അതുപോലെ സന്തോഷത്തിലും. എന്ത് വിശേഷം വന്നാലും ഏവരും ഒരുമിച്ച് കൂടിയിരുന്നു. ആഘോഷത്തിന്റെ രാത്രികൾ ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ചുകൂടി പ്രിയങ്കരങ്ങളായി. രാത്രിയിൽ നല്ല നിലാവുണ്ടെങ്കിൽ മുറ്റത്ത് എല്ലാവരും ഒരു പായ വിരിച്ചിരിക്കും. പഴയ തലമുറക്കാർ ഇളം തലമുറക്കാർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കും. അതിൽ ജീവിതാനുഭവങ്ങളും ഉൾപ്പെടും. പിന്നെ വീരസാഹസ കഥകളും ഉണ്ടായിരിക്കും കേട്ടോ. മഴ പെയ്താൽ പുഞ്ച നിറയെ വെള്ളമായിരിക്കും, നിറയെ മീനും ഉണ്ടാകും. രാത്രി സമയത്ത് ചിമ്മിനിക്കിടയിലൂടെ വെട്ടുന്ന ഇടിമിന്നലുകളെ അന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. മഴയില്ലാത്തപ്പോൾ ഓടിനൊപ്പം പാകിയ സ്ഫടിക കഷ്ണത്തിലൂടെ ആകാശത്തെ നോക്കാൻ കൗതുകമാണെങ്കിൽ, ഇടിമിന്നലുള്ളപ്പോൾ അത് ഭയമായി മാറി. ഓടുകൾക്കിടയിലൂടെ അനുവാദം കൂടാതെ അകത്തേക്ക് വരുന്ന മഴത്തുള്ളികളെ അടുക്കളയിലെ ചരുവങ്ങളും പാത്രങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവയ്ക്കായി എല്ലാ മനുഷ്യരും ഒഴിഞ്ഞുകൊടുത്തു. അന്ന് അനുഭവിച്ചിരുന്ന പരിമിതികൾക്ക് ഇന്ന് എത്ര മധുരമാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ ഇതൊന്നും ഓർക്കാനേ സാധിക്കുന്നില്ല.

0: അടുക്കളയിലെ കൽച്ചട്ടികൾക്കും ഓർമ്മയിൽ നല്ല ഗന്ധമാണ്. ഒരെണ്ണം തുറന്നാൽ നല്ല കൊത്തിയൂറുന്ന പുളിശ്ശേരിയുടെ മണം, മറ്റൊന്നിൽ നല്ല രുചിയുള്ള അവിയലിന്റെ. ഓർക്കുമ്പോഴേ ചിന്തകൾ രുചിയുടെ ചരട് പൊട്ടിക്കാറുണ്ട്. ഒരു ജെൻസി കാലഘട്ടത്തിൽ ജനിച്ച എനിക്ക് ഇതൊക്കെ അനുഭവിച്ചറിയാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ഇന്നത്തെ ഗ്രാമഭംഗിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചതാണ്. ആ ഓർമ്മകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ആ ഗ്രാമത്തിന്റെ വിശുദ്ധിയും നന്മയും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഗ്രാമഭംഗിയുടെ ഇന്നത്തെ അധ്യായം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അവരെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: മിഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വടക്കു നോക്കി യന്ത്രം. 1989 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് വടക്കു നോക്കി യന്ത്രം. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചതും പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചതും ശ്രീനിവാസനാണ്. തളത്തിൽ ദിനേശൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അപകർഷതാബോധം മൂലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. മികച്ച സിനിമ, ജോൺസൺ മാസ്റ്റർ മികച്ച സംഗീത സംവിധായകൻ, MG ശ്രീകുമാർ മികച്ച പിന്നണി ഗായകൻ എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഈ ചിത്രം നേടി. എന്ന് മാത്രമല്ല, ഈ ജനപ്രിയ ചിത്രം നിരവധി തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. കൈതപ്രം തിരുമേനിയുടെ വരികൾ, ജോൺസൺ മാസ്റ്ററുടെ സംഗീതം, MG ശ്രീകുമാറിന്റെ ആലാപനം. ആ ഗാനം കേട്ടുവരാം.

0: ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഇലഞ്ഞിപ്പൂക്കൾ കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഇഗ്നേഷ്യസ് കലയന്താനിയാണ്. സംവിധാനം സന്ധ്യാമോഹൻ. 1986 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മുകേഷ്, രതീഷ്, ശങ്കർ, ലിസി, സന്ധ്യ, രാജലക്ഷ്മി എന്നിവരാണ് അഭിനേതാക്കൾ. സ്കൂൾ അധ്യാപികയായ സുമിത്രയെ സീനിയർ കോളേജ് അധ്യാപകൻ അശ്ലീല ഫോട്ടോകൾ കാണിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അയാളെ കാണാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ബ്ലാക്ക്മെയിലർ കൊല്ലപ്പെടുന്നു. നായിക സംശയത്തിന്റെ നിഴലിലാകുന്നു. ഇത് പരസ്പരം ബന്ധപ്പെട്ട ബന്ധങ്ങളുടെയും നിഗൂഢതകളുടെയും ചുരുളഴിയിക്കുന്നതിലേക്ക് നയിക്കുന്നു. മധു ആലപ്പുഴയുടെ വരികൾക്ക് കണ്ണൂർ രാജൻ മാസ്റ്ററുടെ ഉത്തമ സംഗീതം. കെ.എസ്. ചിത്ര എന്ന അനുഗ്രഹീത ഗായികയുടെ ആലാപനം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ആശാൻ. ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2026 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷാ ഹാസ്യ നാടക ചിത്രമാണ് ആശാൻ. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, അബിൻ ബിനോ, മൃദുൽ സി എം, ശോഭി തിലകൻ, കുടശനാട് കനകം തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. 160 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം സിനിമാ മേഖലയിലെ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്നു. ഒരു ചലച്ചിത്ര നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആനന്ദൻ എന്ന വിഷ്വൽ ഇഫക്റ്റ് കലാകാരന്റെയും ഒരു ഫിലിം ക്രൂ അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥയാണ് ഈ സിനിമ. ഇന്ദ്രൻസിന്റെ മികച്ച അഭിനയം ഈ ചിത്രത്തിന്റെ സവിശേഷതയാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജ് തന്നെയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. സൂരജ് സന്തോഷ് എന്ന യുവഗായകന്റെ ആലാപനം,

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. 1973 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥ പി കേശവദേവിന്റെ ആയിരുന്നു. തിരക്കഥയും സംഭാഷണവും തോപ്പിൽ ഭാസി, സംവിധാനം ബാബു നന്ദൻകോട്, മധു, നന്ദിത ബോസ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. നന്ദിത ബോസിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. മികച്ച ഛായാഗ്രഹൻ അശോക് കുമാർ, മികച്ച ഗാനരചയിതാവ് ONV കുറുപ്പ്, മികച്ച കലാസംവിധാനം സുരേന്ദ്രൻ എന്നിവർ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. കൂടാതെ വാണി ജയറാം എന്ന ഗായികയുടെ മലയാള സിനിമയിലെ അരങ്ങേറ്റം ഈ ചിത്രത്തിലൂടെ ആയിരുന്നു. ഈ ചിത്രം അതിന്റെ സംഗീതത്തിന് പേരുകേട്ടതാണ്. സലിൽ ചൗധരി സംഗീതം നൽകി ONV കുറുപ്പ് എഴുതിയ ഐക്കോണിക് ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ട്. ജാനകിയമ്മ ആലപിച്ച ഈ സിനിമയിലെ ഒരു പ്രശസ്ത നിത്യഹരിത ഗാനം.
2: മഴവിൽ കൊടി കാവടി അഴകുവിടർ

0: സന്ധുനും 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗാനവീഥിയിലെ അവസാന ഗാനം അച്ചാണി ജനറൽ പിക്ചേഴ്സിന്റെ ബാനറിൽ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മലയാള ചലച്ചിത്രമാണ് അച്ചാണി. 1973 ജൂലൈ 13 ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത്. ക്ലാസിക് മലയാള ചലച്ചിത്രമായ അച്ചാണിയുടെ കഥ എഴുതിയത് പ്രശസ്ത നാടകകൃത്തും എഴുത്തുകാരനുമായ കരേക്കുടി നാരായണനാണ്. അദ്ദേഹം എഴുതിയ അതേ പേരിലുള്ള ഒരു തമിഴ് നാടകത്തെ അടിസ്ഥാനമാക്കിയാണ് തോപ്പിൽ ഭാസി ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. ഈ സിനിമയുടെ വാണിജ്യ വിജയവും അഭൂതപൂർവമായ സാമൂഹിക നേട്ടങ്ങളും മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ഈ സിനിമയുടെ നിർമ്മാതാവായ അച്ചാണി രവി കൊല്ലത്തെ കൊയിലോൺ പബ്ലിക് ലൈബ്രറിയുടെ നിർമ്മാണത്തിനായി സിനിമയുടെ ലാഭത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ സംഭാവന ചെയ്തു. ജി ദേവരാജൻ മാസ്റ്റർ സംവിധാനം ചെയ്ത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് ആലപിച്ച മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു എന്ന ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ക്ലാസിക്കുകളിൽ ഒന്നായി തുടരുന്നു.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇറാനുമായി വെടിനിർത്തലിനുള്ള ധാരണ ഇനി നിലനിൽക്കില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും യുദ്ധഭീതിയിൽ. ഹോർമൂസിൽ ഖത്തറിന്റെയും സൗദിയുടെയും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇന്നലെ കുവൈറ്റിനും ബഹ്റൈനിനും നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. മിസൈൽ ഭാഗങ്ങൾ വീണ് കുവൈറ്റിലും ബഹ്റൈനിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കുവൈറ്റിന് നേരെ 2 ബാലിസ്റ്റിക് മിസൈലുകളും 13 ഡ്രോണുകളുമാണ് ആക്രമണം നടത്തിയതെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ആർക്കും പരിക്കില്ല. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ സംസ്കാരം ഇറാനിലെ മഷ്ഹാദിൽ ഇന്ന് നടക്കും. മകനും ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനെയ് പൊതുവേദികൾ ഒഴിവാക്കി ഒളിവിൽ തുടരുകയാണ്. മഷ്ഹദിലെ സംസ്കാര ചടങ്ങുകളിലും മുജ്തബ പങ്കെടുക്കില്ല. ഇസ്രായേലും US ചേർന്ന് നടത്തിയ February 28 ആക്രമണത്തിൽ മുജ്തബയ്ക്കും സാരമായി പരിക്കേറ്റിരുന്നു. ആ ആക്രമണത്തിലാണ് ആയത്തുല്ല അലി ഖമേനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. അടുത്ത മാസം മുതൽ ക്രൂഡ് ഓയിൽ ബാരലിന് $11 കുറയ്ക്കുമെന്ന സൗദി പ്രഖ്യാപനം ഇന്ധന വിപണിക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷ. ഇതോടെ സൗദിയിൽ നിന്നുള്ള എണ്ണ 20 വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. മധ്യപൂർവ്വ മേഖലയിലെ ശരാശരി വിലയേക്കാൾ $1.5 കുറവാണ് ഇതെന്ന് ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക കമ്പനിയായ അരാംകോ അറിയിച്ചു. സൗദിയുടെ പ്രഖ്യാപനത്തോടെ UAE, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വില കുറച്ചേക്കും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ നിർമ്മാണം പുനരാരംഭിക്കൂ. ദുരന്തവുമായി ബന്ധപ്പെട്ട് സാങ്കേതികവും നിയമപരവുമായ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൂടാതെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ 50 മാർഗനിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി പാലിച്ചോയെന്നും പ്രത്യേകം അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര മിസൈലുകളും ഇന്തോനേഷ്യയ്ക്ക് നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോയും ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്താനും അപൂർവധാതുക്കളുടെ വിതരണ ശൃംഖല വികസിപ്പിക്കാനും ധാരണയായി. അപൂർവധാതുക്കൾ സാങ്കേതിക വിദ്യ, ഭക്ഷ്യസുരക്ഷ, മരുന്നുകൾ, സമുദ്രസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള 14 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

അത് വന്നു പറഞ്ഞവരാരാണോ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഇന്ത്യസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.